ആകാശവാണി അനന്തപുരി എഫ് എം 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 17, കൊല്ലവർഷം 1201, ഇടവം 24, 2026 ജൂൺ 7 തീയതി ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 43 സെക്കൻഡും.

0: ആകാശവാണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ.
1: അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗ്രിഹ്യതേ. മഹാബാഹുവായ അർജുനൻ, എന്റെ മനസ്സ് നിലയ്ക്ക് നിൽക്കുന്നില്ല, ഞാൻ പരവശനാണ് കൃഷ്ണ, ഞാനിനി എന്തു ചെയ്യട്ടെ എന്ന് വിഷാദഭരിതനാകുന്ന സന്ദർഭം. ഈ വിഷമാവസ്ഥയിൽ മനോജയത്തിന് എന്താണ് വഴി? വിഷയങ്ങളിൽ അത്യാസക്തി, ഇന്ദ്രിയങ്ങൾ പ്രമാധികൾ, അഭ്യാസം. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ, അനാസക്തി കൊണ്ട് മാത്രമേ ജഡബുദ്ധി വെടിയാൻ, കാമക്രോധ ലോഭ മോഹങ്ങൾ ത്യജിക്കാൻ, മോചനം നേടാൻ സാധിക്കൂ. കഠിന പ്രയത്നം ചെയ്യണം. ആത്മജ്ഞാന വിഹീനനായവൻ മൂഢനാണ്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ജീവിതഗന്ധിയായ ഈ ഒരു മഹാതത്വം വ്യാഖ്യാനിക്കുന്നു. ശിരസിൽ വിറകെടുക്കുന്നവന് ഭാരം കൊണ്ട് തല നന്നേ വേദനിക്കുമ്പോൾ മറ്റൊരാളിന്റെ സഹായത്താൽ ആ ഭാരം ഇറക്കി വച്ച് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ വിശപ്പ് വന്നാലോ? മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അന്യന് ഔഷധം സേവിച്ചാൽ മാത്രം മതിയോ? പിതാവ് ശ്രദ്ധയില്ലാതെ ജീവിച്ച് കടം കൂട്ടി, കടബാധ്യത കൂടി, പുത്രൻ ആ ബാധ്യത തീർത്തു. ഒരുപക്ഷെ ആ കടം വീട്ടാനായിരിക്കാം ആ അച്ഛന്റെ മകനായി ജനിച്ചത്. ഇതൊക്കെ ശരി. പക്ഷേ പിതാവിന് അജ്ഞാനബാധയുണ്ടായാൽ, അവിവേകമുണ്ടായാൽ എങ്ങനെ തീർക്കും? അത് അച്ഛൻ തന്നെ ജ്ഞാനം നേടി ഇല്ലാതാക്കിയേ കഴിയൂ. അതിനെ മനസ്സിനെ സ്വസ്ഥമാക്കണം, സമചിത്തത തേടണം. അതല്ലെങ്കിൽ ഗ്രഹത്തിലും പുറം ലോകത്തിലും സ്വൈര്യം കിട്ടിയില്ല, അത്യാപത്താകും. പ്രത്യേകിച്ചും ക്രോധ മനസ്സിനെ ആക്രമിക്കും. ചിരപരിചിതമായ ഒരു രംഗം ഓർമ്മിക്കാം. രാമായണത്തിൽ രാമാഭിഷേക വിഘ്ന മുഹൂർത്തം. ശ്രീരാമചന്ദ്രൻ അചഞ്ചലമായ മനസ്സോടെ നിന്നു, കുലുങ്ങിയില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈകേകിയോടും. ലക്ഷ്മണനാകട്ടെ അധീരനും ചഞ്ചലചിത്തനുമായി. പിതാവിനെ ബന്ധിച്ച് ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്ന് വരെ പറഞ്ഞു. ജ്യേഷ്ഠനോടുള്ള സ്നേഹനിമിത്തം മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. മനസ്സിനെ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാം നിത്യവും കാണുന്നതും കേൾക്കുന്നതും വികലമായ ഈ മാനസിക ജൽപ്പനങ്ങളും ക്രോധം കൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളുമാണ്. ക്രോധം സർവ്വവിനാശകാരിയാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? തീവ്രതരവും നിരന്തരവുമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ വിധേയമാക്കണം. മനസ്സ് ലൗകിക ജീവിതത്തോട് ഭ്രമം പൂണ്ട് നടക്കുന്നു. നാളെ എത്രയായാലും, വയസ്സെത്രയായാലും ജീവിതാസക്തി തീരുന്നില്ല. ഭാരതയുദ്ധം തീർന്ന അവസരം. സർവവും നഷ്ടപ്രായമായി. പുത്രരൊക്കെ കാലഗതി പോകി. യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. എന്നിട്ടും കൗരവ പിതാവിനെ നാട് വെടിയാൻ, നാട്ടാരെ വെടിയാൻ, രാജകീയ ജീവിതം വെടിയാൻ മനസ്സില്ല. പക്ഷേ കാലം കാത്തുനിന്നു. സന്ദർഭമെത്തി. ഒരു മുന്നറിയിപ്പും കൂടാതെ നാട് വെടിയേണ്ടി വന്നു. കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നു. കുന്തിദേവിയും അവരോടൊപ്പം പോകാൻ ഇറങ്ങി. യാത്രാമൊഴി പറഞ്ഞു. മൂത്ത പുത്രനായ യുധിഷ്ഠിരനോട് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധി ഈശ്വരനിൽ ഉറക്കട്ടെ, മനസ്സു മഹത്താകട്ടെ, മനസ്സു മഹത്താകട്ടെ എന്നാണ്.
0: പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ച സുഭാഷ്.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. 3 പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞുനിന്ന നടനായിരുന്നു സലീം കുമാർ. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുശോചിച്ചു. ഹാസ്യം മാത്രമല്ല ഏത് കഥാപാത്രങ്ങളും വഴങ്ങുമെന്ന് തെളിയിച്ച അപൂർവ പ്രതിഭയായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് ഷിഗല്ല ബാധിച്ച് ചികിത്സയിലായിരുന്ന കുട്ടി മരിച്ചു. തലക്കുളത്തൂർ സ്വദേശിയായ 4-വയസ്സുകാരിയാണ് മരിച്ചത്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക് കേൾക്കാം.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകുന്നേരം 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മ എഴുതിയ വേണുനാദം എന്ന കവിത, ആലാപനം സിജുകുമാർ. ഉദയഗീതം രഞ്ജിനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലിന്ന്, 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും, ഇന്നത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 41-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതി മധുരം, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 ഓർമ്മച്ചെപ്പ് തുടർന്നു കേൾക്കാം. 11:02 ബാലലോകം, 11:30 പഞ്ചാര മിഠായി കുട്ടികൾക്കുള്ള ചലച്ചിത്ര ഗാനങ്ങൾ, 12:02 ഗാനമാലിക, 12:40 പ്രകാശധാര, കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി സംസാരിക്കുന്നു, 12:50 ചലച്ചിത്ര ഗാനങ്ങൾ, 1:02 ഈണപ്പൂക്കൂട, 2 മണിക്ക് ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 സ്പോൺസേഡ് പരിപാടി ലംഹേ, 3 മണിക്ക് തിരൈപ്പൂക്കൾ, 3:45 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 4 മണിക്ക് യുവർ വോയ്സ്, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ പി എ തങ്കച്ചനുമായി അഭിമുഖം. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം, തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ, 9 മണിക്ക് സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീത സുധ, പാലക്കാട് ശ്രീറാം അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാ സുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്, 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിബി റിലേ. ഇനി കാലാവസ്ഥാ അറിയിപ്പ് ശ്രദ്ധിക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 11.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നമസ്തേ. അനന്തപുരിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം
1: ഉഷമലരി.
2: ഉഷമലരിയിൽ ഇന്ന് ബാലാമണി അമ്മയുടെ വേണുനാദം എന്ന കവിത കേൾക്കാം. പാരായണം ചെയ്യുന്നത് സിജുകുമാർ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാലാമണിയമ്മയുടെ കവിത വേണുനാദം, പാരായണം ചെയ്തത് സിജുകുമാർ.

ഉദയഗീതം കേൾക്കാം. രഞ്ജിനി സുധീരൻ, ജയന്തി കൃഷ്ണ, ഉമാ നായർ എന്നിവർ പാടിയ ഗാനങ്ങൾ. ആദ്യ ഗാനം പ്രപഞ്ചാംബുജതൽപ്പം എന്നാരംഭിക്കുന്നു.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: ആള് പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ നിന്നെ നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരും. 4:30 ആയപ്പോ ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാതഭേരിയിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം പത്രവൃത്താന്തം. ചലച്ചിത്രതാരം സലീം കുമാർ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. ഇന്നലെ രാത്രി 10:45 എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സർക്കാരിന്റെ പ്രവർത്തന രീതിയെ വിമർശിച്ചതിന് സസ്പെൻഡ് ചെയ്തിരുന്ന IAS ഉദ്യോഗസ്ഥരായ ഡോക്ടർ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ പിൻവലിക്കാൻ സർക്കാർ തീരുമാനിച്ചു. കേരഫെഡ് കേര വെളിച്ചെണ്ണയുടെ വില കുറച്ചു. 1 ലിറ്റർ പാക്കറ്റിന് 375 നിന്ന് 332 രൂപ ആയാണ് കുറച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് കുവൈറ്റിലും ബഹ്റൈനിലും ഇറാൻ വീണ്ടും ആക്രമണം നടത്തി. തിരിച്ചടിയായി ഇറാന്റെ തീരദേശ റഡാർ കേന്ദ്രങ്ങളെ US സേന ആക്രമിച്ചു. ഈ ശ്രീധരൻ തയ്യാറാക്കിയ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ സമിതിയെ നിയോഗിച്ച് സംസ്ഥാന സർക്കാർ. ഇന്ത്യൻ ടീമിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കി വൈഭവ് സൂര്യവംശി. അയർലൻഡിലും ഇംഗ്ലണ്ടിലും നടക്കുന്ന 2020 മത്സരങ്ങൾക്കും ഏഷ്യൻ ഗെയിംസിനുമുള്ള ഇന്ത്യൻ ടീമിലാണ് താരം ഉൾപ്പെട്ടത്. നോർവേ ചെസ് ടൂർണമെന്റിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരനായി ഗ്രാൻഡ്മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ കിരീടം റഷ്യയുടെ മീര ആൻഡ്രീവയ്ക്ക്. ഫൈനലിൽ പോളിഷ് താരം മയ ഹലിൻസ്കയെ 6-3, 6-2 എന്ന സ്കോറിന് തോൽപ്പിച്ചു.

0: വാർത്താ അവലോകനം തയ്യാറാക്കിയത് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ എ ആർ ആനന്ദ്.
1: സംസ്ഥാനത്തിന്റെ യഥാർത്ഥ സാമ്പത്തിക സ്ഥിതി വ്യക്തമാക്കുന്ന ധവളപത്രം യു ഡി എഫ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചതാണ് പോയ വാരത്തെ പ്രധാന വാർത്ത. ധനവകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി വി ഡി സതീശനാണ് മന്ത്രിസഭായോഗം ഔദ്യോഗികമായി അംഗീകാരം നൽകിയ റിപ്പോർട്ട് സഭയുടെ മേശപ്പുറത്ത് വച്ചത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ ഭാഗമായി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച സഭയിൽ പൂർത്തിയായി. പുതിയ സർക്കാരിന്റെ നയങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പ്രതിപക്ഷത്തെ വിമർശിച്ച് ഭരണകക്ഷി അംഗങ്ങളും സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷവും ചർച്ചയെ ചൂടുപിടിപ്പിച്ചു. പിന്നാലെ ചർച്ചകൾക്ക് മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. കേരള നിയമസഭയുടെ പുതിയ ഡെപ്യൂട്ടി സ്പീക്കറായി യു ഡി എഫിലെ ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഈ വർഷത്തെ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസ്ഥാനതല പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. മന്ത്രിമാരായ കെ മുരളീധരൻ, സി പി ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണം സിബിഐ അന്വേഷിക്കും. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ച് മന്ത്രിസഭാ യോഗത്തിലാണ് കേസ് സിബിഐക്ക് വിടാനുള്ള തീരുമാനമെടുത്തത്. നവീൻ ബാബുവിന്റെ മകൾ നിരഞ്ജന നായർക്ക് ആശ്രിത നിയമനം നൽകാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. നല്ല ഭൂമിക്കായി ലോക പരിസ്ഥിതി ദിനം ആചരിച്ച് നാട്. പ്രകൃതിയെ തകർക്കാത്ത സുസ്ഥിര വികസനമാണ് സർക്കാരിന്റെ നയമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൃഷിവകുപ്പിന്റെ പരിസ്ഥിതി ദിനാചരണം സെക്രട്ടേറിയറ്റ് വളപ്പിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു. മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ ഇഡിക്ക് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇഡി അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ കമ്പനിയും ഉദ്യോഗസ്ഥനും സമർപ്പിച്ച ഹർജികൾ

തള്ളിയാണ് കോടതി ഉത്തരവ്. ബോക്സ് ഓഫീസിൽ ചരിത്ര വിജയം നേടിയ മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കൾക്കെതിരെയുള്ള സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. പ്രമുഖ നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരെ പ്രതികളാക്കി എറണാകുളം സെഷൻസ് കോടതിയിലാണ് വിശദമായ കുറ്റപത്രം സമർപ്പിച്ചത്. സുപ്രീംകോടതിയിൽ 5 പുതിയ ജസ്റ്റിസുമാരെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. 4 ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാരും ഒരു മുതിർന്ന വനിതാ അഭിഭാഷകയുമാണ് പുതുതായി സുപ്രീംകോടതിയിൽ എത്തുന്നത്. പുതിയ നിയമനത്തോടെ സുപ്രീംകോടതിയിലെ ജഡ്ജിമാരുടെ ആകെ എണ്ണം 37, പരമാവധി ജഡ്ജിമാരുടെ എണ്ണം 38. പശ്ചിമബംഗാൾ നിയമസഭയ്ക്കുള്ളിലെ വ്യാജ ഒപ്പുകളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും പരാതികളിലുമുള്ള അന്വേഷണം പുതിയ വഴിത്തിരിവിലേക്ക്. കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നാകെ ഹാജരാകാതെ തൃണമൂൽ കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി അഭിഷേക് ബാനർജി. ശാരീരിക അസ്വാസ്ഥ്യം കാരണമാണ് ഹാജരാകാൻ കഴിയാത്തതെന്ന് കത്തിലൂടെ അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട OSM തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമിടയിൽ CBSE ചെയർമാൻ രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥലം മാറ്റി. ഡിജിറ്റൽ മൂല്യനിർണ്ണയത്തിനായി സേവനങ്ങൾ വാങ്ങിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ ഏകാംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. കപ്പാസിറ്റി ബിൽഡിംഗ് കമ്മീഷൻ അധ്യക്ഷ എസ് രാധാ ചൌഹാനാണ് ഈ സമിതിയുടെ തലവൻ. അതേസമയം June 21 നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷ നിലവിലുള്ള പേപ്പറും പേനയും ഉപയോഗിച്ചുള്ള രീതിക്ക് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയെ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പരിഗണിക്കാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന മയക്കുമരുന്ന് ശൃംഖലകളെ വേരോടെ പിഴുതെറിയുവാൻ ലക്ഷ്യമിട്ട് സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദി നാർക്കോ ഹണ്ട് പദ്ധതി ശക്തമായി മുന്നേറുന്നതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അറിയിച്ചു. പദ്ധതിയുടെ ഭാഗമായി ഇതുവരെ 728 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 795 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിത വീണ്ടും ഹൈക്കോടതിയിൽ. മെമ്മറി കാർഡ് ചോർന്നതിന്റെ പുനരന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി നൽകിയത്. കേസ് അട്ടിമറിച്ചതിലും അന്വേഷണം വേണമെന്ന് അതിജീവിത ആവശ്യപ്പെട്ടു. പ്രതിത്വം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ കോടതികൾക്ക് DNA പരിശോധനയ്ക്ക് ഉത്തരവിടാമെന്ന് സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി. മറ്റ് തെളിവുകൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് ഈ പരിശോധന നടത്താൻ നിർദ്ദേശിക്കാൻ അധികാരമുള്ളത്. കേസിന്റെ വിധി നിർണ്ണയിക്കുന്നതിൽ പ്രതിത്വം തെളിയിക്കുന്നത് കേന്ദ്രബിന്ദുവാണെങ്കിൽ ഇത്തരം ശാസ്ത്രീയ പരിശോധനകൾ ആകാമെന്ന് കോടതി നിരീക്ഷിച്ചു. വിദേശ പൌരന്മാർക്കായി ഇന്ത്യയിലേക്കുള്ള വിസ, താമസം, രജിസ്ട്രേഷൻ നിയമങ്ങളിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർണായക മാറ്റങ്ങൾ വരുത്തി. വിദേശികളുടെ രജിസ്ട്രേഷൻ നടപടികൾ കർശനമാക്കുന്നതിനൊപ്പം വിദേശികളായ ദമ്പതികൾക്ക് ഇന്ത്യയിൽ ജനിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ചില ആശ്വാസകരമായ ഇളവുകളും പുതിയ നിയമം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. 6 BJP ബന്ധം ഉപേക്ഷിച്ച് തമിഴ്നാട് മുൻ അധ്യക്ഷൻ കെ അണ്ണാമലൈ പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിച്ചു. ബി ദ ലീഡർ എന്ന സാമൂഹിക മാധ്യമ കൂട്ടായ്മ രാഷ്ട്രീയ പാർട്ടിയായി മാറ്റി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണ് ലക്ഷ്യം. കർണാടക സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാർ കർണാടക മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ബംഗളൂരുവിലെ ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ശിവകുമാറിനൊപ്പം മുതിർന്ന നേതാവ് ജി പരമേശ്വര ഉൾപ്പെടെ ഉള്ള 13 MLAമാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിസഭയുടെ ഭാഗമായി. പസഫിക് സമുദ്രത്തിലെ അസാധാരണമായ ചൂടുപിടികലിനെ തുടർന്ന് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന എൽനിനോ പ്രതിഭാസം അതിവേഗം രൂപപ്പെടുന്നതായി ലോക കാലാവസ്ഥാ സംഘടനയുടെ മുന്നറിയിപ്പ്. വരും മാസങ്ങളിൽ കടുത്ത ചൂടിനും അതിതീവ്ര മഴയ്ക്കും വരൾച്ചയ്ക്കും ഇത് കാരണമായേക്കാം. ജൂൺ മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലയളവിൽ എൽനിനോ രൂപപ്പെടാൻ 80% സാധ്യതയുണ്ടെന്നാണ് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നത്. രാജ്യതലസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് ദക്ഷിണ ഡൽഹിയിലെ തിരക്കേറിയ മാളവ്യ നഗറിലെ റെസ്റ്റോറന്റിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട അഗ്നിബാധയിൽ വിദേശികൾ ഉൾപ്പെടെ 21 പേർ വെന്തുമരിച്ചുവെന്ന് പോലീസ് അറിയിച്ചു. പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ വൻ അട്ടിമറി സൃഷ്ടിച്ച പ്രതിപക്ഷമായ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. തൃണമൂൽ വിമത നേതാവ് ഋതബ്രത ബാനർജിയെ പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായി സ്പീക്കർ രതീന്ദ്ര ബോസ് അംഗീകരിച്ചു. ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നു. ഇതിന്റെ ഭാഗമായി നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാൽ ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി.
ആഗോള എണ്ണ വിതരണ ശൃംഖലയിൽ വലിയ പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും വെനസ്വേലയും തമ്മിലുള്ള ഊർജ്ജ സഹകരണം കൂടുതൽ ശക്തമാക്കാനുള്ള നീക്കങ്ങൾ സജീവമായി. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി റോഡിഗ്രസും തമ്മിൽ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള എണ്ണ വിതരണം, വ്യാപാരം, നിക്ഷേപം തുടങ്ങിയ മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതായിരുന്നു ചർച്ചയുടെ പ്രധാന ലക്ഷ്യം.

0: റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി മുഖാമുഖ ചർച്ച നടത്താൻ തയ്യാറാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി അറിയിച്ചു. ചെസ് ലോകത്തിന്റെ നെറുകയിൽ ഇന്ത്യയുടെ അഭിമാനമുദ്ര പതിപ്പിച്ചുകൊണ്ട് ഗ്രാൻഡ് മാസ്റ്റർ ആർ പ്രജ്ഞാനന്ദ ചരിത്രം കുറിച്ചു. നോർവേയിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ ജർമ്മനിയുടെ വിൻസെന്റ് കെയ്മറെ പരാജയപ്പെടുത്തി പ്രജ്ഞാനന്ദ ലോകത്തിലെ തന്നെ ഏറ്റവും അഭിമാനകരമായ നോർവേ ചെസ് കിരീടം സ്വന്തമാക്കി. ഈ ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ താരം കിരീടം ചൂടുന്നത് ഇതാദ്യമായാണ്. ടൂർണമെന്റിൽ ലോക ചെസ്സിലെ അനിഷേധ്യ രാജാവായ മാഗ്നസ് കാൾസനെയും പ്രജ്ഞാനന്ദ പരാജയപ്പെടുത്തിയിരുന്നു. ലോകകപ്പിനുള്ള ഖത്തർ ദേശീയ ടീമിന്റെ ഔദ്യോഗിക സ്കോഡിൽ മലയാളിയായ തക്സീൻ മുഹമ്മദ് ഇടം നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായി ഒരു മലയാളി താരം ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ ജേഴ്സി അണിയാൻ ഒരുങ്ങുന്നു. കണ്ണൂർ സ്വദേശിയായ 19-കാരൻ തക്സീൻ ഖത്തറിലാണ് ജനിച്ചതും വളർന്നതും. തലശ്ശേരി സ്വദേശിയായ ജംഷീദിന്റെയും വളപട്ടണം സ്വദേശിനിയായ ഷൈമയുടെയും മകനാണ്. 16-ാമത് IPL സീസണിന്റെ കലാശപ്പോരിൽ ഗുജറാത്തിനെ തോൽപ്പിച്ച് കിരീടം ചൂടി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു. ഗുജറാത്ത് ഉയർത്തിയ 156 റൺസ് വിജയലക്ഷ്യം 5 വിക്കറ്റ് നഷ്ടത്തിൽ ബംഗളൂരു അനായാസം മറികടന്നു. ഈ വിജയത്തോടെ തുടർച്ചയായ 2-ാം തവണയും IPL കിരീടം നേടുന്ന ടീമായി RCB മാറി.
1: വാർത്താവലോകനം തയ്യാറാക്കിയത് വീക്ഷണം തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ടർ AR ആനന്ദ്. വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
2: പ്രഭാതപേരി വീണ്ടും കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം AIR@gmail.com. അറിയിപ്പ് കഴിഞ്ഞു.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്ന് രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
2: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
1: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-423-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
3: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
4: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാരെവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തില് നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
3: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:53. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
7: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനുഷ ആത്മപ്രകാശ്. പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക ഇടപാടുകൾ, കെട്ടിട നിർമ്മാണം, സ്വത്തുക്കളുടെ വിൽപ്പനയും വാങ്ങലും എന്നിവ സംബന്ധിച്ച് ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടു. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 വർഷത്തെ ഭൂരേഖകൾ പരിശോധിക്കാനും അമിത്ഷാ നിർദ്ദേശം നൽകി. മയക്കുമരുന്ന്, ആയുധക്കടത്ത് എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മയക്കുമരുന്ന് കടത്തിന് സഹായങ്ങൾ ചെയ്യുന്നവരുടെ മുഴുവൻ ശൃംഖലയെയും കൈകാര്യം ചെയ്യണമെന്നും അമിത്ഷാ പറഞ്ഞു. അതിർത്തി ജില്ലകളിൽ സാമ്പത്തിക അച്ചടക്കം ഉറപ്പാക്കേണ്ടത് സംസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കളക്ടർമാർക്കും GST ഉദ്യോഗസ്ഥർക്കും പരിശീലനം നൽകണമെന്നും സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ടർ ടാക്സസ് വ്യാജ കറൻസിയെക്കുറിച്ച് സർവേ നടത്തണമെന്നും ഷാ നിർദ്ദേശിച്ചു. അതിർത്തിയിൽ സുരക്ഷ നിലനിർത്താൻ ഇന്ത്യയും നേപ്പാളും ഒന്നിച്ച് പ്രവർത്തിക്കുന്നുണ്ടെന്നും അത്യാവശ്യ ഘട്ടങ്ങളിലെല്ലാം ഇരുരാജ്യങ്ങളും പരസ്പരം നിലകൊണ്ടിട്ടുണ്ടെന്നും വിദേശകാര്യമന്ത്രി DS ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ നേപ്പാൾ വിദേശകാര്യമന്ത്രി ശിശിർ ഖനാലുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യാപാരം, വാണിജ്യം, നിക്ഷേപം, ഊർജ്ജം, വികസനം, സഹകരണം, വിദ്യാഭ്യാസം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ ഇരുരാജ്യങ്ങളും സഹകരണം ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രി 10:45 57-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ഭൌതികദേഹം രാവിലെ 9 മുതൽ പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് വീട്ടുവളപ്പിലാണ് സംസ്കാരം. ഡെസ്ക് റിപ്പോർട്ട്.
2: മൂന്ന് പതിറ്റാണ്ടോളം മലയാളികളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്ന നടനായിരുന്നു സലീം കുമാർ. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടമാണ് ആദ്യ ചിത്രം. മൂന്ന് പതിറ്റാണ്ടിനിടെ 350 ചിത്രങ്ങളിൽ വേഷമിട്ടു. ഹാസ്യകഥാപാത്രങ്ങളാണ് ഏറെയും അവതരിപ്പിച്ചതെങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം തിളങ്ങി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും സലീം കുമാറിന് ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2012 മികച്ച ഹാസ്യ നടനുള്ള പുരസ്കാരം നേടിയ അദ്ദേഹം കറുത്ത ജൂതൻ എന്ന ചിത്രത്തിന്റെ കഥയ്ക്ക് 2016 സംസ്ഥാന പുരസ്കാരവും സ്വന്തമാക്കി. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ സാമുൽ എന്ന നായക കഥാപാത്രത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡും സലീം കുമാറിനെ തേടിയെത്തി. കല്യാണരാമൻ, മായാവി, ചതിക്കാത്ത ചന്തു, CID മൂസ, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശി പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശമാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കുഞ്ഞിക്കൂനൻ, പെരുമഴക്കാലം തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ ചിത്രങ്ങൾ. കമ്പാർട്ട്മെന്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈത്തൊഴാം, കെ

ശത്തിൽ പറഞ്ഞു. മിമിക്രി കലാകാരനിൽ നിന്ന് ഹാസ്യ നടനിലേക്കും തുടർന്ന് ദേശീയ പുരസ്കാരം വരെ കരസ്ഥമാക്കിയ അഭിനയ പ്രതിഭയിലേക്ക് ഉയർന്ന അദ്ദേഹത്തിന്റെ പ്രയാണം വളർന്നുവരുന്ന കലാകാരന്മാർക്ക് എക്കാലവും പ്രചോദനകരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മനുഷ്യജീവിതത്തിന്റെ വിവിധ തുറകളെ തന്മയത്വത്തോടെ അവതരിപ്പിച്ച മഹാനടനായിരുന്നു സലീംകുമാർ എന്ന് സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും ആശയക്കുഴപ്പത്തിലാക്കാൻ സംഘടിത തട്ടിപ്പ് റാക്കറ്റുകളുടെ പ്രവർത്തനമാണ് ഉള്ളടക്കത്തിന് പിന്നിലെന്ന് എൻടിഎ വ്യക്തമാക്കി. പരീക്ഷാ പ്രക്രിയയുടെ സമഗ്രത പൂർണ്ണമായും നിലനിൽക്കുന്നുവെന്നും ഉദ്യോഗാർത്ഥികൾക്ക് ന്യായവും സുരക്ഷിതവുമായ പരീക്ഷ ഉറപ്പാക്കാൻ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും നിലവിലുണ്ടെന്നും ഏജൻസി അറിയിച്ചു. എൻടിഎ ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയും ചാനലുകളിലൂടെയും നൽകുന്ന അറിയിപ്പുകളെ ആശ്രയിക്കണമെന്നും ഏജൻസി അഭ്യർത്ഥിച്ചു. സിബിഎസ്ഇ 12 ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ 241 പേരെ അറസ്റ്റ് ചെയ്തു. വിവിധ തരത്തിലെ നിരോധിത മയക്കുമരുന്ന് കൈവശം വച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലഹരി വിപണനത്തെക്കുറിച്ച് വിവരങ്ങൾ നേരിട്ടും വാട്സ്ആപ്പ് വഴിയും പൊതുജനങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം. സംസ്ഥാന ഗവൺമെന്റിന്റെ ഓപ്പറേഷൻ തൂഫാനിന് മദ്യനിരോധന സമിതി മലബാർ മേഖലാ കൺവെൻഷൻ പിന്തുണ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിലെ പരിപാടി കവി പി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ ഗവൺമെന്റ് ആശുപത്രികളിലും അപകട ചികിത്സ ഉറപ്പാക്കുന്നത് പരിഗണനയിലാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. കൊല്ലം നീണ്ടകര താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദിത്തപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്താൻ ഇച്ഛാശക്തി കാണിക്കേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉളവാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിലാണ് ഓറഞ്ച് ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് പേരാമ്പ്ര പാലേരിയിൽ കുറ്റ്യാടിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് അമ്മയും മകനും മരിച്ചു. പാലേരി തോട്ടത്താങ്കണ്ടി രമ്യ, 7 വയസ്സുകാരൻ ശിവനന്ദ് എന്നിവരാണ് മരിച്ചത്. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കിരീടം നേടി. ഗോവയിലെ മഡ്ഗാവിൽ നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. 7 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയുടെ കിരീട നേട്ടം. 6ാം തവണയാണ് ഇന്ത്യൻ വനിതകൾ സാഫ് ഫുട്ബോൾ ചാമ്പ്യന്മാരാകുന്നത്. ഏഷ്യാകപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ടൂർണമെന്റിൽ കിരീടം നേടിയ ഇന്ത്യൻ പുരുഷ ടീമിനെയും വെങ്കലം നേടിയ വനിതാ ടീമിനെയും രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അഭിനന്ദിച്ചു. ഇരു ടീമുകളുടെയും വിജയം രാജ്യത്തിന് അഭിമാനകരമാണെന്ന് രാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തെ യുവ കായിക താരങ്ങളുടെ കഴിവ്, കഠിനാധ്വാനം, ദൃഢനിശ്ചയം എന്നിവയുടെ തെളിവാണ് ഈ നേട്ടമെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. താരങ്ങളെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി വിജയം രാജ്യത്തെ യുവാക്കൾക്കിടയിൽ ഹോക്കിയുടെ വർദ്ധിച്ചുവരുന്ന ജനപ്രീതിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞു. അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2ാം ദിനം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റിന് 368 റൺസ് എന്ന നിലയിൽ മത്സരം പുനരാരംഭിക്കും. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ പൊതുജനങ്ങൾക്കായി സംഘടിപ്പിക്കുന്നു. പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നാളെ വൈകിട്ട് 4 കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. സംസ്ഥാനത്ത് സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്ത് കുടിശ്ശികയായവർക്ക് ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് പദ്ധതി കാലാവധി. പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളിൽ നിന്ന് വായ്പയെടുത്തവരുടെ തിരിച്ചടവ് മുടങ്ങിയതിനാൽ വർദ്ധിച്ചുവരുന്ന കുടിശ്ശികയോ നിഷ്ക്രിയ ആസ്തിയോ കുറച്ച് നിക്ഷേപകരുടെ താൽപര്യം കൂടി സംരക്ഷിക്കുകയാണ് ലക്ഷ്യം.
2027 സെൻസസ് പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് താലൂക്കിന് കീഴിൽ നാളെ നടത്താനിരുന്ന പരിശീലന ക്ലാസ് ഈ മാസം 13

ലേക്ക് മാറ്റി. പരിശീലന കേന്ദ്രങ്ങളിൽ മാറ്റമില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്തിടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. നടൻ സലീം കുമാർ കൊച്ചിയിൽ അന്തരിച്ചു. നീറ്റ് പുനഃപരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് NTA. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് കിരീടം ഇന്ത്യയ്ക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

നമസ്തേ അനന്തപുരി, തുടരുന്നു. ജോർജ് തോമസ് വരികൾ എഴുതി, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. ശിബിരം എന്ന ചിത്രത്തിനു വേണ്ടി ജി വേണുഗോപാൽ പാടിയ ഗാനം ഇതാ.

0: ഇനി ഇന്നത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്, കാനായി കുഞ്ഞിരാമന്റെ വിക്ടിംസ് അഥവാ ഇരകളായവർ എന്ന ശില്പം കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത്? ചോദ്യം ഒരിക്കൽ കൂടി, കാനായി കുഞ്ഞിരാമന്റെ വിക്ടിംസ് അഥവാ ഇരകളായവർ എന്ന ശില്പം കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത്? ഇതിന്റെ ശരിയുത്തരം 8 മണിക്കുള്ള FM ന്യൂസ് ഹെഡ്ലൈൻസിന് ശേഷം കേൾക്കാം. കാർഷിക മേഖലയിലെ വാർത്തകളും വിശേഷങ്ങളുമായി
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വെച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keraplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 62384504476, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. കേരള കാർഷിക സർവകലാശാലയ്ക്കു കീഴിലുള്ള മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം KSAMM ഓഫീസിൽ നിന്നും വിവിധ ഇനം ഒട്ടുമാവ് തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. പോളിബാഗ് മാവ് ഗ്രാഫ്റ്റ് ഒരെണ്ണത്തിന് വില 125 രൂപ. HDPE ചട്ടിയിൽ മാവ് ഗ്രാഫ്റ്റ് വില 1 500 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8281200673. ക്ഷീരവികസന വകുപ്പിന്റെ കീഴിലുള്ള ക്ഷീര കർഷക ക്ഷേമനിധി ബോർഡിന്റെ തിരുവനന്തപുരം നോഡൽ ഓഫീസിലേക്ക് ക്ഷീരജാലകം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ ഫീൽഡ് തലത്തിൽ ക്ഷീര കർഷകരെയും ക്ഷീരസംഘങ്ങളെയും സഹായിക്കുന്നതിനും ഓൺലൈൻ ജോലികൾ നിർവഹിക്കുന്നതിനും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഒരൊഴിവിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. യോഗ്യത ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമയും കമ്പ്യൂട്ടർ പരിജ്ഞാനവും. പ്രായം 2026 June 1 18-40 ഇടയിൽ. യോഗ്യതാ സർട്ടിഫിക്കറ്റ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ പകർപ്പ് സഹിതം ഈ മാസം 20 വൈകിട്ട് 5 മണിക്ക് മുൻപായി നേരിട്ടോ തപാൽ മുഖേനയോ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ, ക്വാളിറ്റി കൺട്രോൾ ഓഫീസ്, ക്ഷീരവികസന വകുപ്പ്, പട്ടം, തിരുവനന്തപുരം 6950004 എന്ന വിലാസത്തിൽ അപേക്ഷിക്കണം. കൂടിക്കാഴ്ചയ്ക്ക് അർഹരായവരുടെ പട്ടിക ഈ മാസം 23 രാവിലെ 11 മണിക്ക് നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തും. കൂടിക്കാഴ്ച ഈ മാസം 26 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം ക്വാളിറ്റി കൺട്രോൾ ഓഫീസറുടെ കാര്യാലയത്തിൽ വെച്ച് നടത്തുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 9446

0: നാല് 5 3 2 4 7. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ തവനൂരിൽ പ്രവർത്തിക്കുന്ന കേളപ്പജി കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ എഞ്ചിനീയറിംഗ് ആൻഡ് ഫുഡ് ടെക്നോളജിയിലെ എംടെക് റിന്യൂവബിൾ എനർജി എഞ്ചിനീയറിംഗ് കോഴ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തേക്ക് പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് www.admissions.kau.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0494-2686-214 എന്ന നമ്പറിൽ വിളിക്കുകയോ ചെയ്യുക. അവസാന തീയതി ഈ മാസം 20. കാർഷിക വിളകളിലെ പ്രജനന രീതികൾ, ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ്, ലെയറിംഗ് എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ ഈ മാസം 23-24 തീയതികളിലായി 2 ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലന ഫീസ് 1100 രൂപ. കൂടുതൽ വിവരങ്ങൾക്ക് ഓഫീസ് സമയങ്ങളിൽ 8547070773 അല്ലെങ്കിൽ 0487-2370773 എന്നീ ഫോൺ നമ്പറുകളിൽ ഈ മാസം 22 തീയതിക്ക് മുൻപായി വിളിക്കുക. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ഇന്ന് ജൂൺ 7. ചരിത്രത്തിൽ ഈ ദിവസത്തിന്റെ പ്രാധാന്യമറിയാൻ കേൾക്കാം.
2: ചരിത്രത്തിൽ ഇന്ന്
3: 1893 ജൂൺ 7 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിസ്ബർഗ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വർണ്ണവിവേചനത്തിന്റെ പേരിൽ ഗാന്ധിജിയെ ട്രെയിനിൽ നിന്ന് പുറത്താക്കി. കറുത്തവർക്കും ഏഷ്യക്കാർക്കും ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ അവകാശമില്ലെന്ന വർണ്ണവിവേചന നിയമമായിരുന്നു ഇതിന് പിന്നിൽ. ഈ അപമാനം ഗാന്ധിജിയിൽ കടുത്ത മാനസിക മാറ്റമുണ്ടാക്കുകയും വംശീയതയ്ക്കും അനീതിക്കുമെതിരെ പോരാടാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുകയും ചെയ്തു. ഇന്ന് പീറ്റർ മാരിസ്ബർഗ് സ്റ്റേഷനിൽ ഈ സംഭവത്തിന്റെ ഓർമ്മയ്ക്കായി ഗാന്ധിജിയുടെ ഒരു വെങ്കല പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച രണ്ടാമത്തെ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ ഭാസ്കര 1 1979 ജൂൺ 7 വിജയകരമായി വിക്ഷേപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ കപൂസ്റ്റിൻ യാർ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് ഇത് ഭ്രമണപഥത്തിൽ എത്തിച്ചത്. ഇന്ത്യയുടെ പ്രശസ്ത ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഭാസ്കരാചാര്യന്റെ ഓർമ്മയ്ക്കായാണ് ഉപഗ്രഹത്തിന് ഈ പേര് നൽകിയത്. ജലശാസ്ത്രം, വനസംരക്ഷണം, സമുദ്ര പഠനം എന്നിവയ്ക്കായുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഇത് ഉപയോഗിച്ചത്. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ രംഗത്തെ സ്വയം പര്യാപ്തതയിലേക്കുള്ള വലിയൊരു ചുവടുവയ്പായിരുന്നു ഈ ദൌത്യം. ചരിത്രവും കലയും ഇഴചേർന്ന കോഴിക്കോട് നഗരത്തിന് 2012 ജൂൺ 7 ഔദ്യോഗികമായി ശില്പനഗരം എന്ന വിശേഷണം ലഭിച്ചത്. നഗരത്തിലെ പ്രമുഖ പൊതുസ്ഥലങ്ങളിലും പാർക്കുകളിലും സ്ഥാപിച്ച മനോഹരമായ ശില്പങ്ങൾ പരിഗണിച്ചാണ് ഈ അംഗീകാരം നൽകിയത്. നഗരസഭയുടെയും ലളിതകലാ അക്കാദമിയുടെയും നേതൃത്വത്തിൽ നിരവധി ശില്പകലാ ക്യാമ്പുകൾ ഇതിന്റെ ഭാഗമായി നടന്നിരുന്നു. കോഴിക്കോടിന്റെ സാംസ്കാരിക പൈതൃകത്തിന് മാറ്റുകൂട്ടുന്ന ഒന്നാണ് ഈ പദവി. ആധുനിക കമ്പ്യൂട്ടർ ശാസ്ത്രത്തിന്റെ പിതാവും പ്രശസ്ത ഗണിത ശാസ്ത്രജ്ഞനുമായിരുന്ന അലൻ ട്യൂറിംഗ് 1954 ജൂൺ 7 അന്തരിച്ചത്. കമ്പ്യൂട്ടറുകളുടെ അടിസ്ഥാന തത്വമായ ട്യൂറിംഗ് മെഷീൻ വികസിപ്പിച്ചത് അദ്ദേഹമാണ്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ അതീവ രഹസ്യ കോഡായ എനിഗ്മ തകർക്കാൻ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. യന്ത്രങ്ങൾക്ക് മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കുന്ന ട്യൂറിംഗ് ടെസ്റ്റ് അദ്ദേഹം വിഭാവനം ചെയ്തു. കമ്പ്യൂട്ടർ ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന ട്യൂറിംഗ് അവാർഡ് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി നൽകുന്നതാണ്. പോപ്പ് സംഗീത ലോകത്തെ വിസ്മയമായിരുന്ന വിഖ്യാത അമേരിക്കൻ ഗായകൻ പ്രിൻസ് ജനിച്ചത് 1958 ജൂൺ 7. 1984 പുറത്തിറങ്ങിയ പർപ്പിൾ റെയിൻ എന്ന ആൽബം അദ്ദേഹത്തെ ആഗോളതലത്തിൽ ഒരു സൂപ്പർ സ്റ്റാറാക്കി മാറ്റി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക് നിർണായക മേധാവിത്വം നൽകിയ പ്രശസ്തമായ മിഡ്വേ യുദ്ധം അവസാനിച്ചത് 1942 ജൂൺ 7. പസഫിക് മേഖലയിൽ ജപ്പാന്റെ മുന്നേറ്റത്തിന് തടയിടാനും യുദ്ധത്തിൽ സഖ്യകക്ഷികൾക്ക്, പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക്, മേധാവിത്വം നൽകാനും ഈ വിജയം സഹായിച്ചു. ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ പുരുഷ ലോകകപ്പ് മത്സരങ്ങൾക്ക് ഇംഗ്ലണ്ടിൽ തുടക്കമായത് 1975 ജൂൺ 7. ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് ഏറ്റുമുട്ടിയത്. ഏകദിന ക്രിക്കറ്റിന്റെ പ്രചാരം ലോകമെമ്പാടും വർദ്ധിപ്പിക്കുന്നതിൽ ഈ

0: ടൂർണമെന്റ് നിർണായക വഴിത്തിരിവായി മാറി. 60 ഓവറുകൾ വീതമുള്ള മത്സരങ്ങളായിരുന്നു അന്ന് ആദ്യ ലോകകപ്പിൽ കളിച്ചിരുന്നത്. ലോർഡ്സിൽ നടന്ന ഫൈനലിൽ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്തി വെസ്റ്റിൻഡീസ് ചരിത്രത്തിലെ ആദ്യ ലോകകപ്പ് ജേതാക്കളായി. ഭക്ഷണത്തിലൂടെ പകരുന്ന രോഗങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ജൂൺ 7 ഭക്ഷ്യസുരക്ഷാ ദിനമായി ആചരിക്കുന്നു. ലോകാരോഗ്യ സംഘടനയുടെയും FAO യുടെയും സംയുക്ത നേതൃത്വത്തിലാണ് ഈ ദിനാചരണം നടക്കുന്നത്. സുരക്ഷിതമായ ഭക്ഷണം കഴിക്കുന്നത് വഴി ആരോഗ്യം സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് ഇത് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു.
1: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: എടാ, നീ കൈയഴുകുന്നില്ലേ?
3: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
2: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതല് അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
3: സോറി, ഞാൻ അത്ര ആലോചിച്ചില്ല.
4: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ഇന്നലെ അന്തരിച്ച പ്രിയ നടൻ സലീംകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹം പ്രധാന വേഷത്തിൽ അഭിനയിച്ച അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനവരികൾ വയലാർ ശരചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ, പാടിയത് സുജാത.

0: സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
1: ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
2: ആയുരാരോഗ്യത്തിന് ആരണ്യകം. തവിട് ധാന്യങ്ങൾ, മില്ലറ്റ്സ്, സൂപ്പർ സീഡ്സ്, ഡ്രൈ ഫ്രൂട്ട്സ്, തേയില, കോഫി, വനവിഭവങ്ങൾ. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. ആരണ്യകം, കോവിൽ നട, മണ്ണന്തല.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ സുനി മേരി വർഗീസ് സംസാരിക്കുന്നു.
4: ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത്. നാം കഴിക്കുന്ന ആഹാരം ശരീരത്തിനെയും മനസ്സിനെയും നേരിട്ട് സ്വാധീനിക്കുന്നു. ഭക്ഷണം തന്നെയാണ് മരുന്ന് എന്ന ആപ്തവാക്യം അന്വർത്ഥമാക്കുന്നത് സമീകൃത ആഹാരത്തിലൂടെയാണ്. ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ അന്നജം, മാംസ്യം, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുലവണങ്ങൾ, നാരുകൾ എന്നിവ കൃത്യമായ അളവിൽ അടങ്ങിയതാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു ഘടകം അമിതമാകാനോ കുറയുവാനോ പാടില്ല എന്നതാണ് ഇതിന്റെ അടിസ്ഥാന തത്വം. ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുന്നത് അന്നജമാണ്. തവിടുള്ള അരി, ഗോതമ്പ്, റാഗി തുടങ്ങിയ ധാന്യങ്ങളാണ് ഇതിന്റെ പ്രധാന സ്രോതസ്. മാംസ്യം ശരീരത്തിന്റെ വളർച്ചയ്ക്കും പേശികളുടെ ബലത്തിനും കോശങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും അത്യാവശ്യമാണ്. പയറുവർഗ്ഗങ്ങൾ, മുട്ട, പാല്, മത്സ്യം എന്നിവയിൽ മാംസ്യം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. വിറ്റാമിനുകളും ധാതുലവണങ്ങളും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നതിനും എല്ലുകളുടെ ബലം നിലനിർത്തുന്നതിനും ഇവ സഹായിക്കുന്നു. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതിനായി ധാരാളം കഴിക്കണം. ഊർജം സംഭരിച്ച് വയ്ക്കുവാനും ശരീര താപം നിലനിർത്തുവാനും കൊഴുപ്പ് അനിവാര്യമാണ്. എന്നാൽ ഇതിന്റെ അളവ് പരിമിതപ്പെടുത്തണം. ആധുനിക കാലഘട്ടത്തിലെ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, അമിതവണ്ണം എന്നിവയെ ചെറുക്കാൻ സമീകൃത ആഹാരത്തിന് സാധിക്കും. ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡ്സും നമ്മുടെ ഭക്ഷണക്രമത്തിന്റെ ഭാഗമായതോടെയാണ് ഇത്തരം രോഗങ്ങൾ വർദ്ധിച്ചത്. പഞ്ചസാര, ഉപ്പ്, എണ്ണ എന്നിവയുടെ അമിത ഉപയോഗം കുറയ്ക്കുകയും വീട്ടിൽ തന്നെ പാചകം ചെയ്യുന്ന പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വേണം. ഭക്ഷണത്തിൽ ധാരാളം നാരുകൾ ഉൾപ്പെടുത്തുന്നത് ദഹന പ്രക്രിയ സുഗമമാക്കാനും ബലബന്ധം ഒഴിവാക്കാനും സഹായിക്കും. അതുപോലെ തന്നെ ദിവസവും ധാരാളം വെള്ളം കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ സഹായിക്കും. വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ ഗുണമേന്മയുള്ള ഭക്ഷണം കൃത്യമായ അളവിൽ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കരുത്. രാത്രിയിൽ ലഘുവായ ഭക്ഷണം കഴിക്കുന്നതാണ് ഉത്തമം. എല്ലാ ദിവസവും ഒരേ തരം ഭക്ഷണം കഴിക്കാതെ വിവിധ വർണ്ണങ്ങളിലുള്ള പച്ചക്കറികളും പഴങ്ങളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സമീകൃത ആഹാരം ശരിയായ ഭക്ഷണങ്ങൾ കഴിക്കുക മാത്രമല്ല, ചില അനാരോഗ്യകരമായ ഭക്ഷണങ്ങൾ പരിമിതപ്പെടുത്തുകയോ ഒഴിവാക്കുകയോ ചെയ്യേണ്ടത് പ്രധാനമാണ്. ഈ ഭക്ഷണങ്ങൾ ഇടയ്ക്കിടെ വലിയ അളവിൽ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യും. മിഠായി, കേക്കുകൾ, കുക്കീസ്, സോഡ, എനർജി ഡ്രിങ്ക്സ്, മധുര പലഹാരങ്ങൾ, ഐസ്ക്രീം, പഞ്ചസാര എന്നിവ ശരീരഭാരം വർദ്ധിപ്പിക്കുന്നതിനും മറ്റ് അസുഖങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇടയാക്കുന്നു. വറുത്തതും കൊഴുപ്പുള്ളതുമായ ഭക്ഷണം, ഫ്രഞ്ച് ഫ്രൈസ്, വറുത്ത ചിക്കൻ, ചിപ്സ് എന്നിവ ഹൃദയത്തിന് ദോഷം വരുത്തുന്ന അനാരോഗ്യമായ കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. പാക്ക് ചെയ്ത ലഘുഭക്ഷണങ്ങൾ, തൽക്ഷണ ഉണ്ടാക്കാവുന്ന നൂഡിൽസ്, ശീതീകരിച്ച ഭക്ഷണ സാധനങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, അവയിൽ പലപ്പോഴും ഉപ്പും പഞ്ചസാരയും പ്രിസർവേറ്റീവ്സും അമിതമായി അടങ്ങിയിരിക്കുന്നവയാണ്. പഞ്ചസാര അടങ്ങിയ പ്രഭാത ധാന്യങ്ങളെക്കാൾ തവിടുള്ള ധാന്യങ്ങളാണ് നല്ലത്. കുത്തി വെളുപ്പിച്ച അരിയും തവിട് കളഞ്ഞ ധാന്യങ്ങളും ഉപയോഗിക്കാതിരിക്കുക. ഇവയിൽ പോഷകങ്ങൾ കുറവാണ്. മാത്രമല്ല രക്തത്തിലെ പഞ്ചസാരയെ വേഗത്തിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യും. തവിടുള്ള ധാന്യങ്ങളാണ് നല്ലത്. ഉപ്പ് അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ഹൃദയത്തെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. പ്രോസസ്സ് ചെയ്ത ഭക്ഷ്യവസ്തുക്കൾ, ടിന്നിലടച്ച ഭക്ഷ്യവസ്തുക്കൾ, പാക്ക് ചെയ്ത വസ്തുക്കൾ, സൂപ്പ്, സംസ്കരിച്ച മാംസം എന്നിവയിൽ അമിതമായി ഉപ്പ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിലാണ്. വ്യായാമത്തോടൊപ്പം കൃത്യമായ സമീകൃത ആഹാരം ശീലമാക്കിയാൽ രോഗങ്ങളില്ലാത്ത ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കും. ആരോഗ്യകാര്യത്തിലുള്ള അച്ചടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഉന്മേഷവും ഊർജവും നൽകുന്നു.
3: ആയുരാരോഗ്യത്തിൽ നിന്ന് നമ്മുടെ ആരോഗ്യം നമ്മുടെ കൈകളിൽ, സമീകൃത ആഹാരത്തിന്റെ പങ്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനി മേരി വർഗീസ്.
1: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം, പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
5: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി,
6: ഫുൾ എം ആർ ടി വാങ്ങും.
5: അന്തേട്ടാ,
6: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
5: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
6: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
8: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
9: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
0: ചിത്രം സ്നേഹപൂർവം മീര. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് നീലമ്പേരൂർ മധുസൂദനൻ നായർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ. പാടിയത് യേശുദാസ്.

അരിസ്റ്റോ സുരേഷ്, സയനോര, രാജലക്ഷ്മി, സിതാര എന്നിവർ പാടിയത്. ചിത്രം ഉദാഹരണം സുജാത. സന്തോഷ് വർമ്മയുടെ വരികൾ, ഗോപി സുന്ദറിന്റെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: 18-ാം പടി എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ലോറൻസ് ഫെർണാണ്ടസ്, സംഗീതം പ്രശാന്ത് പ്രഭാകർ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45 ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
3: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
2: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
4: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
5: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം, പാടിയത് ചിത്ര. ചിത്രം ലവ് സ്റ്റോറി.

അനാഥശില്പങ്ങൾ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി വരികളെഴുതി, ആർ കെ ശേഖർ ചിട്ടപ്പെടുത്തി, പി ജയചന്ദ്രനും എസ് ജാനകിയും പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: തൊഴിൽ ദർശനം.
2: ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിൽ തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആന്റ് ടെക്നോളജിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ രണ്ടൊഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ജനറൽ 1, OBC 1. യോഗ്യത 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. പ്രായം 25 വയസ്സ് കവിയരുത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.niist.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.niist.res.in. കാലിക്കറ്റ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 1, അസിസ്റ്റന്റ് പ്രൊഫസർ ഗ്രേഡ് 2 തസ്തികകളിലായി 4 ഒഴിവുണ്ട്. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nitc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nitc.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 15. സൌത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. ITIക്കാർക്കാണ് അവസരം. ട്രേഡുകൾ: ഫിറ്റർ, കാർപ്പന്റർ, വെൽഡർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ്, ഇലക്ട്രീഷ്യൻ, സ്റ്റെനോഗ്രാഫർ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, പ്ലംബർ, പെയിന്റർ, വയർമാൻ, ഇലക്ട്രോണിക് മെക്കാനിക്, മെക്കാനിക് ഡീസൽ, മെഷീനിസ്റ്റ്, ടർണർ, ഡെന്റൽ ലാബ് ടെക്നീഷ്യൻ, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നീഷ്യൻ, ഹെൽത്ത് സാനിറ്ററി ഇൻസ്പെക്ടർ, ഗ്യാസ് കട്ടർ, സ്റ്റെനോഗ്രാഫർ, കേബിൾ ജോയിന്റർ, ഡിജിറ്റൽ ഫോട്ടോഗ്രാഫർ, ഡ്രൈവർ കം മെക്കാനിക്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിന്റനൻസ്, മേസൺ. യോഗ്യത: കുറഞ്ഞത് 50% മാർക്കോട് നേടിയ 10-ാം ക്ലാസ് വിജയം അല്ലെങ്കിൽ തത്തുല്യം. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI. പ്രായം 2026 May 19, 15-24 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. NAPS പോർട്ടലായ www.apprenticeshipindia.gov.in മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. പോർട്ടൽ വിലാസം ഒരിക്കൽ കൂടി www.apprenticeshipindia.gov.in. വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18. ഇന്ത്യൻ നേവി പ്ലസ് ടു കേഡറ്റ് എൻട്രി സ്കീമുകളിലൂടെ പെർമനന്റ് കമ്മീഷൻ ടെക്നിക്കൽ ബ്രാഞ്ചുകളിലേക്കുള്ള പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലായി 60 ഒഴിവാണുള്ളത്. ഇതിൽ 8 ഒഴിവ് വനിതകൾക്ക് നീക്കിവച്ചതാണ്. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. 2027 January കോഴ്സ് ആരംഭിക്കും. യോഗ്യത: ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ 70% മാർക്കോടെ പ്ലസ് ടു അല്ലെങ്കിൽ തത്തുല്യം. ഇംഗ്ലീഷിൽ 50% മാർക്ക് നേടിയിരിക്കണം. JEE മെയിൻ 2026 പരീക്ഷ എഴുതിയവർക്ക് മാത്രമേ അപേക്ഷിക്കാനാകൂ. പ്രായം 2007 July 2 2010 January 1 ഇടയിൽ ജനിച്ചവരായിരിക്കണം. May 29 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ്, പ്ലസ് ടു മാർക്ക് ലിസ്റ്റ്, JEE മെയിൻ 2026 സ്കോർ കാർഡ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയവ അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.joinindiannavy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.joinindiannavy.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 18.

0: വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പ് വരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: ഇനി കേൾക്കാം കണ്ടതും കേട്ടതും.
4: അല്ല, ഒത്തിരി നേരമായല്ലോ നീ തപ്പിപ്പറക്കുന്നു, തിരയുന്നു, എന്തുവാ?
5: ഒന്നും ഈ വീട്ടിൽ വച്ചെടുത്ത് കാണില്ല.
4: വച്ചയിടത്ത് എടുത്ത സാധനം തിരികെ വെച്ചാലല്ലേ അവിടെ കാണും. ആ സ്വഭാവം നിനക്കില്ലല്ലോ.
5: ഓ, എന്തേലും പറഞ്ഞാ തുടങ്ങും ഒരു കുറ്റം പറച്ചില്. അതാണോ ഇവിടത്തെ കാര്യം?
4: ആ പറ പറ ഇവിടത്തെ കാര്യം പറ.
6: ഞാൻ ഈ അലമാരി തന്നെയാണല്ലോ വച്ചത്.
4: അലമാരിയിൽ എന്ത് വച്ചെന്നാ?
5: സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്ത് വിലയാ?
4: ഈ തെരച്ചിലും സ്വർണവിലയും തമ്മില്?
5: അയ്യോ, ഒന്ന് നിർത്തിക്കേ.
4: ഇതിപ്പോ ഞാനെന്തോ വേണ്ടാധീനം ചെയ്ത പോലെയാണല്ലോ. തെളിച്ചു പറ, എന്തുവാ നീ നോക്കുന്നത്?
6: ആറര പവന.
4: എന്ത്, ആറര പവനോ? സ്വർണമാണോ?
5: അല്ല, വെള്ളി. ഇന്നലെ പണയം എടുത്തോണ്ട് തന്നില്ലേ ആ സ്വർണം, കാണുന്നില്ല.
4: ഓ, എവിടെ വെച്ച് നീ?
5: നമ്മുടെ ബെഡ്റൂമിൽ, അലമാരയില്, ഈ കൊച്ചു ഡ്രയറില്, ഇതിനകത്താ ഞാൻ വെച്ചത്.
4: അതിന്റെ താക്കോലോ?
5: താക്കോല് നമ്മൾ അലമാരി തന്നെയല്ലേ ഇടുന്നേ. അലമാരി വെച്ച് ഞാൻ രണ്ട് ലോക്കും ചെയ്തതാ.
4: ലോക്ക് രണ്ടും ചെയ്താലും താക്കോൽ അലമാരയെ തന്നെ വച്ച നിന്റെ ബുദ്ധി? ഓ,
5: ഇതുവരെ ഈ വീട്ടിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ.
4: ആരോ വന്നല്ലോ.
5: ഒന്ന് ചെന്ന് നോക്ക് മനുഷ്യ, ആരാന്ന്.
4: അളിയനാടി, നിന്റെ ആങ്ങള തങ്കക്കുട്ടൻ.
7: ചേച്ചി എന്തേ അളിയാ?
4: ആ, ഒന്നും പറയണ്ട തങ്കനളിയാ. അവൾ ആറര പവൻ പോയതിന്റെ ഷോക്കിലാ.
5: ഞാനെങ്ങും കൊണ്ട് കളഞ്ഞതല്ല, ഈ അലമാരി തന്നെയാ വെച്ചത്. ആ തങ്കക്കുട്ടാ, നീ കൂടി ഇരിക്കുമ്പോ അല്ലേ ചേട്ടൻ സ്വർണം തന്നത്, ഞാൻ കൊണ്ടുവച്ചതും.
7: അളിയാ, ഇതിങ്ങനെ വിട്ടാ പറ്റില്ല, നമുക്ക് കേസ് കൊടുക്കണോ അളിയാ?
5: ഇനിയിപ്പോ പോലീസും പട്ടാളവും വരാത്ത കുഴപ്പേ ഈ വീട്ടിലുള്ളു.
4: അതെ, പോലീസായാലും പട്ടാളമായാലും നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതല്ലേ. അളിയൻ പറഞ്ഞതാ ശരി, പരാതി കൊടുക്കാം.
5: വേണ്ട ചേട്ടാ, ഞാനത് നോക്കിയെടുത്തോള.
7: അളിയാ, ചേച്ചി അങ്ങനെയൊക്കെ പറയും, കൊടുക്കണം.
4: എന്ത് കൊടുക്കണോന്ന്?
7: പരാതി പോലീസില്, പിന്നല്ലാതെ.
5: വേണോടാ തങ്കക്കുട്ട?
7: വേണം ചേച്ചി. അളിയാ, ചേച്ചിയെ പറഞ്ഞ് സമ്മതിപ്പിക്ക്. കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് പരിചയമില്ലാത്ത കുറെ പേര് നമ്മുടെ പരിസരത്ത് കൂടി ചുറ്റി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്.
4: ആ, അവർ നമ്മുടെ അതിഥി തൊഴിലാളികളല്ലേ.
7: പുറത്തുള്ളവരെ സംശയിക്കണം. അളിയൻ പറയുന്നത് കേട്ടാ നമ്മൾ ആരോ ചെയ്തെന്ന് തോന്നും. അളിയാ, കുന്തം പോയാൽ കുടത്തിനും തപ്പണം. ഇനി അളിയൻ വന്നില്ലേലും ഞാനിത് തെളിയിക്കും. എന്റെ കൊക്കിന് ജീവനുണ്ടോ, ഞാനിത് തെളിയിക്കും.
4: അതെങ്ങനെ?
7: അളിയെ എന്റെ കൂടെ വന്നാ മതി, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. ആ, അങ്ങനെ അങ്ങ് വിട്ടാ പറ്റില്ലല്ലോ. വാ, ഷർട്ട് എടുത്തിട്ട് വാന്നേ.
5: അയ്യോ, ദേ പോലീസ് എത്തി.
7: അളിയ, പോലീസ് നായ ഉണ്ടല്ലോ. നമ്മൾ പരാതി കൊടുത്ത സ്റ്റേഷനിൽ പോലീസ് നായ ഇല്ലായിരുന്നല്ലോ. പിന്നിത്?
4: അതെ, SP ഓഫീസിൽ ഒരു സാറ് എന്റെ കൂടെ പണ്ട് ട്യൂട്ടോറിയലിൽ അധ്യാപകനായിരുന്നു. ഞാൻ അതുവഴി ഒന്ന് പ്രസ് ചെയ്തു, അതായിരിക്കും.
8: ഈ വീട്ടിൽ നിന്നാണോ സ്വർണ മോഷണം പോയത്? ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിന്നാ.
5: അതെ സാറേ.
8: എത്ര ഉണ്ടായിരുന്നു?
5: ആറര പവൻ.
8: എവിടെന്നാ മോഷണം പോയത്?
5: അത് സാറേ, ഞങ്ങളുടെ ബെഡ്റൂമിലെ അലമാരന്നാ.
8: അലമാര പൂട്ടിയിരുന്നില്ലേ?
5: ഓ,
8: താക്കോൽ ആരുടെ കൈവശമായിരുന്നു?
5: താക്കോൽ അതിൽ തന്നെ ഇട്ടിരിക്കുമായിരുന്നു സാറേ.
8: ബെസ്റ്റ്, അതൊക്കെ സുരക്ഷിതമായി വച്ചുകൂടെ. ആരെങ്കിലും നിങ്ങൾക്ക് ഈ കാര്യത്തിൽ സംശയം?
5: ഇല്ല സാറേ.
7: അല്ല സാറേ, ഈ അന്യ സംസ്ഥാനത്തു നിന്ന് ഇപ്പൊ ഒത്തിരി തൊഴിലാളികൾ വരുന്നുണ്ടല്ലോ, അവരാരെങ്കിലും?
8: അതൊക്കെ ഞങ്ങള് നോക്കിക്കൊള്ളാം, അതിരിക്കട്ടെ. ഇയാളാരാ?
5: എന്റെ ആങ്ങള.
4: എന്റെ അളിയനാ സാറേ, തങ്കക്കുട്ടൻ.
8: എല്ലാവരും മാറി പുറത്തു നിൽക്ക്, നായ മണം പിടിക്കട്ടെ. ദേ, ഇതല്ലേ ആലമാര?
4: അതെ സാറേ.
5: അയ്യോ ചേട്ടൻ, അലമാരിലെ മണം പിടിച്ചിട്ട് പോലീസ് നായ ഇങ്ങോട്ടാണല്ലോ വരുന്നത്.
4: ഇവിടെ നമ്മൾ മൂന്നാളല്ലേ ഉള്ളൂ, നമ്മുടെ അടുത്തേക്കാണല്ലോ ഭഗവാനെ വരുന്നത്. ഇനി
7: ചിലപ്പോ പരാതി കൊടുത്തവരുടെ മണം പിടിക്കാനാണെങ്കിലും. അളിയ, പെങ്ങളെ, നിങ്ങളുടെ നേർക്കല്ല ആ ജീവി, എന്റെ നേർക്കാ വരുന്നത്. അളിയനൊന്ന് എന്റെ മുമ്പിൽ നിൽക്കാമോ? എനിക്ക് നായിയെ പേടിയാ, പ്രത്യേകിച്ച് പോലീസ് നായിയെ.
4: അത് തങ്കക്കുട്ടന്റെ ദേഹത്താണല്ലോ ചാടി വീണത്. അളിയ, തങ്കക്കുട്ട നീ?
7: സമ്മതിച്ചു സാറേ, സമ്മതിച്ചു. ഞാൻ അലമാര തുറന്ന് സ്വർണ്ണം എടുത്തത്.
8: ചീ പറടാ, എവിടെ ഒളിപ്പിച്ചു?
7: മുറ്റത്തെ കൊച്ചുമാവിന്റെ ചുവട്ടില് ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് സാറേ. പിടിപിടിക്ക് സാറേ, പിടിപിടിക്ക. അയ്യോ,
8: വായടക്കടാ. 24 മണിക്കൂറും കൂടെ നിന്ന നിനക്ക് നിന്റെ അളിയനെയും പെങ്ങളെയും പറ്റിക്കാൻ പറ്റും. ആ പണി ഇതിനോട് വേണ്ട. ഇതേ

0: ഐറ്റം വേറെയാ, കേരള പോലീസ് നായ.
1: എന്നാലും എന്റെ തങ്കക്കുട്ടാങ്ങളെ, വേലി തന്നെ വിളവ് തിന്നുമെന്ന് കരുതിയില്ലടാ.
2: പിന്നണിയിൽ സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ, വിനോദ് കല്ലറ, വിഷ്ണുമോഹൻ വെള്ളനാട്. രചന എൻ സുരേഷ്, തൃക്കുന്നപ്പുഴ.

സമയം 8 മണി. നമസ്കാരം, പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക സ്വത്ത് ഇടപാടുകളിൽ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വടക്കുകിഴക്കൻ സംസ്ഥാനത്തിന്റെ അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് BSFന്റെ ത്രിപുര അതിർത്തി ആസ്ഥാനത്ത് നടന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനം. നടൻ സലീംകുമാറിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മന്ത്രിമാർ, കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ അനുശോചിച്ചു. പ്രതിഭാസമ്പന്നതയും വ്യക്തിബന്ധങ്ങളിൽ ആത്മാർത്ഥതയും കാട്ടിയ പറവൂരിന്റെ പച്ചയായ മനുഷ്യരൂപമായിരുന്നു സലീംകുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ ആദ്യഘട്ട സംസ്ഥാനതല ഉദ്ഘാടനം മറ്റന്നാൾ രാവിലെ മന്ത്രി K. മുരളീധരൻ കോഴിക്കോട്ട് നിർവഹിക്കും. ആരോഗ്യമേഖലയെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനതലത്തിൽ പൊതുജന അഭിപ്രായവും നിർദ്ദേശങ്ങളും സ്വരൂപിക്കാനാണ് പരിപാടി. വന്യജീവി ആക്രമണങ്ങൾക്ക് പരിഹാരം കാണാൻ 2 വർഷമെടുക്കുമെന്ന മന്ത്രിയുടെ നിലപാട് നിരുത്തരവാദപരമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങളുടെ ജീവനും സുരക്ഷയും ഉറപ്പുവരുത്തേണ്ട ഗവൺമെന്റ് കൈമലർത്തുന്നത് ജനങ്ങളിൽ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച് ശ്രദ്ധേയമായ കാണുക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. അഹമ്മദ് കുട്ടി പുത്തലത്ത് രചിച്ച കനലൂതും കനവുകൾ എന്ന കവിതാ സമാഹാരം കോഴിക്കോട്ട് ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പ്രകാശനം ചെയ്തു. സുപ്രീംകോടതി അഭിഭാഷകൻ ജസ്റ്റിസ് R. ബസന്ത് വിശിഷ്ടാതിഥിയായി. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി കേൾക്കാം 10 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. കേൾക്കാം ഇന്നത്തെ ചോദ്യത്തിന്റെ ശരി ഉത്തരം. ചോദ്യം ഇതായിരുന്നു, കാനായി കുഞ്ഞിരാമന്റെ വിക്ടിംസ് അഥവാ ഇരകളായവർ എന്ന ശില്പം കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത്? ശരിയുത്തരം കാസർഗോഡ്. എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കായി സമർപ്പിച്ച സ്മാരക ശില്പസമുച്ചയം സ്ഥാപിച്ചിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഓഫീസ് വളപ്പിലാണ്. എൻഡോസൾഫാൻ ദുരന്തത്തിന്റെ തീവ്രതയും ഇരകളുടെ ശാരീരിക മാനസിക വേദനകളും ആവിഷ്കരിക്കുന്നതാണ് ഇതിലെ പ്രധാന രൂപം. വലിയ തലയും കൈകാലുകളുമുള്ള രണ്ട് കുട്ടികളെ ദുഃഖിതയായ അമ്മ ചേർത്തുപിടിക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഈ ശില്പസമുച്ചയത്തിന്റെ ഭാഗമായി 40 അടി ഉയരമുള്ള ഒരു ക്യൂബിസ്റ്റ് ശില്പവും ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും ഉയരം കൂടിയ ശില്പങ്ങളിൽ ഒന്നാണ് ഇത്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി. ചോദ്യം ഇതായിരുന്നു, കാനായി കുഞ്ഞിരാമന്റെ വിക്ടിംസ് അഥവാ ഇരകളായവർ എന്ന ശില്പം കേരളത്തിൽ എവിടെയാണ് നിലവിൽ വന്നത്? ശരിയുത്തരം കാസർഗോഡ്.

0: സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: എം ജി ശ്രീകുമാറും ചിത്രയും സംഘവും പാടിയ മറ്റൊരു ഗാനം, ചിത്രം അഭിമന്യു, ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം കാലം സാക്ഷി.
1: ഡോക്ടർ കെ എൻ പൈ ആരോഗ്യ സേവന രംഗത്തും സാമൂഹിക സാംസ്കാരിക മേഖലയിലും ഏറെ ശ്രദ്ധേയനായി മാറിയ ഡോക്ടർ കെ എൻ പൈ എന്ന നാരായണ പൈ 1916 ജൂൺ 1 കൊല്ലത്തെ ആനന്ദവല്ലീശ്വരത്ത് ജനിച്ചു. എറണാകുളം മഹാരാജാസ് കോളേജിൽ നിന്ന് രസതന്ത്രത്തിൽ ബിരുദം നേടിയ അദ്ദേഹം 1942 MBBS കോഴ്സിന് ചേർന്നു. നാഗർകോവിലിലെ ജനറൽ ആശുപത്രിയിൽ അസിസ്റ്റന്റ് സർജനായാണ് തന്റെ ഔദ്യോഗിക ജീവിതത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. പിന്നീട് നെയ്യാറ്റിങ്കര, വടക്കൻ പറവൂർ തുടങ്ങിയ സ്ഥലങ്ങളിലും ഡോക്ടർ പൈ സേവനമനുഷ്ഠിച്ചു. 1952 തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മെഡിസിൻ വിഭാഗത്തിൽ അധ്യാപകനായി ചേർന്നു. പിന്നീട് ബ്രിട്ടനിൽ നിന്ന് ഉപരിപഠനം പൂർത്തിയാക്കി. രോഗികളോടുള്ള സൗമ്യമായ പെരുമാറ്റവും വിദഗ്ധമായ ചികിത്സയും അദ്ദേഹത്തെ ജനപ്രിയ ഡോക്ടറാക്കി. തന്റെ മെഡിക്കൽ വിദ്യാർത്ഥികളോട് 2 കാര്യങ്ങൾ അദ്ദേഹം എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, കഴിയുന്നതും രോഗികളെ സ്പർശിച്ചുകൊണ്ട് സംസാരിക്കണം. മറ്റൊന്ന്, അവരുടെ പേര് വിളിക്കാൻ ശ്രമിക്കുകയും വേണം. ഇങ്ങനെ വൈദ്യശാസ്ത്രത്തിലെ അടിസ്ഥാന തത്വമായ സാന്ത്വന സ്പർശനത്തിൽ വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന് 1976 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കേരള സർവകലാശാല സെനറ്റ് അംഗമായും ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ അക്കാദമിക് കൗൺസിൽ അംഗമായും പ്രവർത്തിച്ചു. കേരളത്തിലെ വൈദ്യശാസ്ത്ര മേഖലയിൽ നിർണായകമായ പരിവർത്തനങ്ങൾക്ക് തുടക്കമിട്ടുകൊണ്ട് ആ രംഗത്ത് ഇതിഹാസ തുല്യനായി മാറിയ ഡോക്ടർ കെ എൻ പൈ 1993 നവംബർ 20 ഓർമ്മയായി.
2: സാമാന്യ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാനങ്ങൾ നാം ഇപ്പോൾ കെട്ടിപ്പടുക്കുന്നു. NCERTയുടെ സ്കീം, അതിനുവേണ്ടി നാം അധ്യാപകരെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള പ്രക്രിയയാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വളരെയധികം പ്രോഗ്രസ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പഠിച്ച കാലത്തെ വൈദ്യവിദ്യയും വിദ്യാഭ്യാസവും ഇപ്പോഴത്തെ വൈദ്യ വിദ്യാഭ്യാസവും നോക്കുമ്പോൾ അജഗജാന്തരം എന്ന് തന്നെ പറയാം. വളരെയധികം മാറിയിട്ടുണ്ട്, പുതിയ പുതിയ മാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിനെല്ലാം തന്നെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട്, ഒപ്പത്തിനൊപ്പം നിൽക്കാനായിട്ട് കോൺസ്റ്റൻ്റായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, പഠിത്തം കഴിഞ്ഞ് നാം പ്രവർത്തന രംഗത്തെത്തിയാലും പഠിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് നമ്മുടെ നോളജ് കണ്ടിന്യൂസ് ആയിട്ട് പുതുക്കിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നാം പുറകം തള്ളപ്പെടും. അപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും അത് ആവശ്യമാണെന്ന് വെച്ചാൽ ആ രംഗത്ത് കുട്ടികളും അധ്യാപകരും തമ്മിലുള്ള ഒരു ഇൻറ്റർ ഡിസിപ്ലിനറി ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കണമെങ്കിൽ അധ്യാപകൻ കോൺസ്റ്റൻ്റായിട്ട് അദ്ദേഹത്തിൻ്റെ ജ്ഞാനം പുതുക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യണം. കുട്ടികളുമായുള്ള സമ്പർക്കം കൊണ്ട് അയാൾക്കും ഒരു ഫീഡ്ബാക്ക് പോലെ കിട്ടുന്നു. അങ്ങനെ ഈ രണ്ട് രംഗത്തും രണ്ടുപേരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് ഏറെക്കുറെ നടന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ എക്സ്പെക്റ്റേഷനൊത്ത് നടക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അതിനുള്ള ഒരുക്കം നാം ഏത് തരത്തിലത് മെച്ചപ്പെടുത്താൻ സാധിക്കും എന്ന് നോക്കണം. അതിന് അധ്യാപക സ്ഥാനത്ത് നിന്നും വിദ്യാർത്ഥികളുടെ സ്ഥാനത്ത് നിന്നും ഒരു പ്രയത്നം തന്നെ വേണ്ടിയിരിക്കുന്നു.
1: കാലം സാക്ഷിയിൽ നമ്മൾ കേട്ടത് ഡോക്ടർ കെ എൻ പൈയുടെ ശബ്ദം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.

നമുക്ക് ചുറ്റും. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസ് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനുമുള്ള അപേക്ഷകൾ ഇന്ന് അർദ്ധരാത്രി വരെ പ്രത്യേക പോർട്ടൽ വഴി സ്വീകരിക്കും. ശക്തമായ മഴയെ തുടർന്ന് അരുവിക്കര ഡാമിലെ ജലനിരപ്പ് ഉയർന്നതോടെ കൂടുതൽ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എയ്ഡഡ് സ്വാശ്രയ കോളേജുകളിലെ 1-ാം വർഷ എംഎഡ് കോഴ്സ് പ്രവേശനത്തിന് ജനറൽ, കമ്മ്യൂണിറ്റി കോട്ട, SC/ST, ഭിന്നശേഷി വിഭാഗക്കാർ, മറ്റു സംവരണ വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സ്പോട്ട് അലോട്ട്മെന്റ് നാളെ സെനറ്റ് ഹാളിൽ നടത്തും. റാങ്ക് ലിസ്റ്റിലെ വിദ്യാർത്ഥികളെ പരിഗണിച്ചതിനു ശേഷമേ അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തവരെ പരിഗണിക്കൂവെന്ന് സർവകലാശാല അധികൃതർ അറിയിച്ചു. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിൽ എറണാകുളം, ചെങ്ങന്നൂർ, അടൂർ, കരുനാഗപ്പള്ളി, കല്ലൂപ്പാറ, ചേർത്തല, ആറ്റിങ്ങൽ, കൊട്ടാരക്കര, മൂന്നാർ എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എഞ്ചിനീയറിംഗ് കോളേജുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തിൽ NRI സീറ്റുകളിൽ ഓൺലൈൻ വഴി പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷ https://nri.ihrd.ac.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ കോളേജുകളുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ്. www.ce3.ac.in/admission എന്ന കോളേജ് വെബ്സൈറ്റ് വഴി മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജിൽ അപേക്ഷിക്കാവുന്നതുമാണ്. ഈ മാസം 8-ന് വൈകിട്ട് 4 മണി വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. ഓരോ കോളേജിലെയും പ്രവേശനത്തിന് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതുണ്ട്. ഓൺലൈനായി സമർപ്പിച്ച അപേക്ഷയുടെ പ്രിന്റൌട്ട്, നിർദ്ദിഷ്ട അനുബന്ധങ്ങളും 1000 രൂപയുടെ രജിസ്ട്രേഷൻ ഫീസ് ഓൺലൈനായോ ബന്ധപ്പെട്ട പ്രിൻസിപ്പലിന്റെ പേരിൽ മാറാവുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതമോ ഈ മാസം 10-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ ലഭിക്കേണ്ടതാണ്. വിശദവിവരങ്ങൾ 8547005000 എന്ന ഫോൺ നമ്പറിലോ IHRD വെബ്സൈറ്റായ www.ihrd.ac.in എന്നതിലോ ലഭ്യമാണ്. ഇതുവരെ കേട്ടത് നമുക്ക് ചുറ്റും.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിരകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
4: സമയം 8:30.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
6: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
7: നോവൽ സഞ്ചാരം.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
9: ദീർഘകാലത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തുന്ന യുവാവിന്റെ മുഖപ്രസന്നതയോടെ പ്രഭാതകിരണങ്ങൾ കടന്നുവരികയാണ്. പുതിയ ഉന്മേഷങ്ങൾ രാഗാലാപം നടത്തുന്നു. കാറ്റിന്റെ കൈപിടിച്ചുകൊണ്ട് വിലോലതകൾ നൃത്തം വയ്ക്കുന്നു. മൃദുല സ്നിഗ്ധങ്ങളായ പുത്തൻ കടാക്ഷങ്ങൾ, മതഭരിതങ്ങളായ തത്തിപ്പാറലുകൾ, എല്ലാ കവിളുകളിലും ഒരു തുടിപ്പ്, എല്ലാ ചുണ്ടുകളിലും ഒരു മന്ദസ്മിതം. ഗോപിക്കുറുപ്പ് അവ നോക്കിക്കൊണ്ടിരുന്നു. പകുതി മടക്കിവച്ച വിരിപ്പിൽ കുത്തിവച്ച കാൽമുട്ടുകളെ കെട്ടിപ്പിടിച്ച് ഒരു നേരിയ ആട്ടത്തോടുകൂടിയിരിക്കുകയാണ് അയാൾ. എന്തിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നത്? അഥവാ എന്തിനെപ്പറ്റിയെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? വളരെ കാലമായി പ്രപഞ്ചം ചിരിച്ചും കരഞ്ഞും ഗോപിക്കുറുപ്പിന്റെ മുമ്പിലൂടെ കടന്നുപോകാറില്ല. ഒരേ നിറത്തിൽ, ഒരേ താളത്തിൽ ദിവസങ്ങൾ നീങ്ങിപ്പോകുന്നു. ഉദിച്ചാലും അസ്തമിച്ചാലും വിരോധമില്ല. സ്ഥലകാലങ്ങൾ ഒരു ബിന്ദുവിൽ ചെന്ന് ഒതുങ്ങിയിരുന്നു. താൻ എന്ന ആ ഒരു ബിന്ദുവിൽ സ്വന്തം ആത്മാവിലേക്ക് തലതിരികിയിരുന്ന ആ മനുഷ്യന്റെ മുമ്പിൽ പ്രപഞ്ചം ചത്തുകിടക്കുകയായിരുന്നു. ഹൃദയത്തിലെ വീണക്കമ്പികളെ മുറുക്കി മുറുക്കി പൊട്ടിക്കുന്നവരുണ്ട്. ഗോപിക്കുറുപ്പ് ആദ്യത്തെ പങ്കിലായിരുന്നു. ലക്ഷ്മിക്കുട്ടിയുമായി പരിചയപ്പെട്ട മുതൽക്കേ ആ വീണക്കമ്പികൾ മുറുകാൻ തുടങ്ങി. ആലോചിക്കാതെ പറ്റിപ്പോയതാണ്. കയ്യും മെയ്യും കണ്ണും തെളിഞ്ഞ ഒരു കഥകളി നടനായി അയാൾ പേരെടുക്കുകയായിരുന്നു. പ്രസിദ്ധി ഹൃദയത്തെ മുഴുവൻ ഉണർത്തിക്കൊണ്ടുവരികയാണ്. 3 തലമുറകളായി കഥകളി നടന്മാരുടെ പാരമ്പര്യമുള്ളതാണ് അയാളുടെ കുടുംബം. അയാളുടെ ജ്യേഷ്ഠൻ ആ പാരമ്പര്യം തെറ്റിച്ച് ഒരു കളംകാര്യസ്ഥനായി പോയപ്പോൾ അമ്മാമന് വ്യസനമായി. കാരണവർ കുറുപ്പിനെ വിളിച്ചു ചോദിച്ചു, ഗോപി എന്താണ് വിചാരിക്കുന്നത്? അമ്മാമൻ പറയുന്നത് പോലെ ചെയ്യാം. വല്യമ്മാമനും ഞാനും കൂടി ഒരു പാരമ്പര്യമുണ്ടാക്കിയിട്ടുണ്ട്. നീ അത് കൊണ്ടു നടക്കുമോ? നടക്കാം. നിനക്ക് വാസനയുണ്ട്, അഭ്യാസവുമുണ്ട്. ഇനി ചൊല്ലിയാടി തെളിയുകയേ വേണ്ടൂ. നോക്കൂ, നീ അരങ്ങത്തു വന്നാൽ അരങ്ങ് നിറയണം. ശങ്കരക്കുറുപ്പിന്റെ മരുമകൻ അരങ്ങത്തെത്തി എന്ന് ആളുകൾ പറയണം. ഞാൻ വല്യമ്മാമന്റെ പേരിട്ട് നിന്നെ വളർത്തിയത് അതിനാണ്. അറിയോ? അറിയാം. എനിക്കും അതാണ് മോഹം. അമ്മാമന്റെ മുഖത്ത് ഒരു മന്ദസ്മിതം തെളിഞ്ഞുവന്നു. ഗോപി, നിന്റെ ജ്യേഷ്ഠൻ ധാരാളം പണം ഉണ്ടാക്കി എന്ന് വരാം. അവൻ മരിച്ചാൽ ഒരു പൂച്ചക്കുട്ടിയും ഓർക്കില്ല. നമ്മൾ മരിച്ചാലും കേളികൊട്ട് കേൾക്കുമ്പോൾ ആളുകൾ നമ്മളെ ഓർക്കും, ഈ തറവാടിനെ ഓർക്കും. കാരണവർ പരദേവതയെ ധ്യാനിച്ചുകൊണ്ട് മരുമകന്റെ ശിരസിൽ കൈവച്ചനുഗ്രഹിച്ചു. നീ നന്നാവും. ആ അനുഗ്രഹം ഫലിക്കുകയും ചെയ്തു.
8: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
10: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
11: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
12: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: സമയം 8:35.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
2: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
3: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
2: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം, ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
0: നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിലെ താരാപഥത്തെയാണ് ആകാശഗംഗ അഥവാ ക്ഷീരപഥം എന്ന് പറയുന്നത്. ആകാശഗംഗയുടെ ആരും കാണാത്ത വർണ്ണവിധാനങ്ങളെ പരാമർശിക്കുന്ന നിരവധി ഗാനങ്ങൾ നമുക്കുണ്ട്. അവയിൽ നിന്ന് തിരഞ്ഞെടുത്ത രണ്ട് ഗാനങ്ങൾ ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ നമുക്ക് ആസ്വദിക്കാം. ആദ്യം കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രത്തിനു വേണ്ടി കെ ജയകുമാർ വരികളെഴുതി, എ ജെ ജോസഫ് സംഗീതം നൽകി, ചിത്രപാടിയത്.

വയലാർ രാമവർമ്മ വരികൾ എഴുതി, ജി ദേവരാജൻ ചിട്ടപ്പെടുത്തി, എ എം രാജ പാടിയ ഗാനം. ചിത്രം ഓമനക്കുട്ടൻ.

0: നമ്മുടെ ഭൂമി ഉൾപ്പെടുന്ന സൗരയൂഥത്തിലെ താരാപഥമായ ആകാശഗംഗയുടെ ആരും കാണാത്ത വർണ്ണവിധാനങ്ങളെ പരാമർശിക്കുന്ന രണ്ട് ഗാനങ്ങളുമായി വന്ന ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: റഫീഖ് അഹമ്മദ് എഴുതിയ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം നൽകി. ശങ്കർ മഹാദേവനും രമേശ് നാരായണനും പാടിയ ഗാനം ചിത്രം ആദാമിന്റെ മകൻ അബു.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം. ചിത്രം വൺ മാൻ ഷോ.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ നമസ്തേ അനന്തപുരി ഇവിടെ സമാപിക്കുന്നു. പരിപാടിയിൽ ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് നദീർഷ. ഏവർക്കും ശുഭദിനാശംസകൾ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 9 മണി. ഇനി 9:30 വരെ കേൾക്കാം ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈകഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാര ശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഗാനോപഹാരത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഗാനോപഹാരത്തിൽ 2021 മുതൽ 2025 വരെ പുറത്തിറങ്ങിയ ചലച്ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ആടുജീവിതം എന്ന ചിത്രത്തിന് വേണ്ടി വിജയ് യേശുദാസ്, ചിന്മയി, രക്ഷിത സുരേഷ് എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം എ ആർ റഹ്മാൻ.

0: ക്യു ആർ കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. യു പി ഐ പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: June 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

0: മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ചിത്രത്തിന് വേണ്ടി പ്രഭാവർമ്മ വരികളെഴുതി, റോണി റാഫേൽ സംഗീതം നൽകി. എം ജി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ, റോണി റാഫേൽ എന്നിവർ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
0: സായി അഭയങ്കർ, സുബലക്ഷ്മി എന്നിവർ പാടിയ ഗാനം. ചിത്രം ബോൾട്ടി. ഗാനരചന വിനായക് ശശികുമാർ. സംഗീതം സായി അഭയങ്കർ.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
1: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തോ ടീ
2: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
1: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജിൽ ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
2: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
1: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്തമാണ്.
3: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: സാം സിയസിന്റെ സംഗീതത്തിൽ കപിൽ കപിലൻ പാടിയത്. ചിത്രം RDX. ഗാനരചന മനു മഞ്ജിത്.

ഒരു ഗാനം കൂടി കേൾക്കാം. ഗാനരചന മ്യൂറി, സംഗീതം വിഷ്ണു വിജയ്, പാടിയത് വിഷ്ണു വിജയ്, വർഷ രഞ്ജിത്, മീര പ്രകാശ്, ചിത്രം സുലേഖ മൻസൽ.

0: ഗാനോപഹാരം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ മിഷന് കീഴിൽ രാജ്യം 90 കോടിയിലധികം അദ്വിതീയ ആഭാ തിരിച്ചറിയൽ കാർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെന്റ് നാളെ. ഈ മാസം 15-നാണ് 1-ാം അലോട്ട്മെന്റ്. സിബിഎസ്ഇ 12

ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് CBSE തീരുമാനം. ഇന്നലെ രാത്രി കൊച്ചിയിൽ അന്തരിച്ച നടൻ സലീംകുമാറിന്റെ ഭൌതികദേഹം പറവൂർ ടൌൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ചു. സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിൽ നടത്തും. 2027 പത്മ പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശങ്ങൾ അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി ഓൺലൈനായി മാത്രം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇളനീർ കാവുകളുമായി സംഘങ്ങൾ കൊട്ടിയൂരിൽ എത്തിത്തുടങ്ങി. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. പത്തനംതിട്ട പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് അപകടത്തിൽ അച്ഛനും മകളും മരിച്ചു. സുന്ദർരാജ്, മകളായ ജനനി എന്നിവരാണ് മരിച്ചത്. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സീനിയർ താരം ഗ്രേസ് ടാങ്മേ വിരമിച്ചു. 13 വർഷം നീണ്ട കരിയറിൽ 95 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് വേണ്ടി 24 ഗോളുകൾ നേടിയിട്ടുണ്ട്. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 11 മണിക്ക്.

ആകാശവാണി ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽമായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

ഇടവപ്പാതി അതിൻ്റെ വശ്യ സൗന്ദര്യത്തോടെ ഇടയ്ക്ക് നിശ്ചലമായും പിന്നെ വാശിയോടെയും പെയ്ത് തിമിർക്കുന്നുണ്ട്. മഴ ഒരു കൂട്ടർക്ക് വശ്യമായ ചിരിയും കവിതയുമൊക്കെയാണെങ്കിൽ മറ്റു ചിലർക്ക് ഭീതിയുടെയും നഷ്ടത്തിൻ്റെയും അനുഭവമാണ് സമ്മാനിക്കുന്നത്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം കടന്നുപോയി. അപ്പോഴൊക്കെ നാം ചിന്തിക്കുന്നത് ഈ പ്രകൃതിയെക്കുറിച്ചാണ്, സംസാരിക്കുന്നത് പരിസ്ഥിതിയുടെ നിലനിൽപ്പിനെക്കുറിച്ചും. പക്ഷേ ദിനാചരണം കഴിയുമ്പോഴോ വറ്റിവരണ്ട ഭൂമിയെക്കുറിച്ച് ആകുലപ്പെടുന്നത് വേനൽക്കാലത്ത് മാത്രം മതിയോ? പോരാ, മഴക്കാലത്തും നാളെയെപ്പറ്റി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. ഒരു ദിവസത്തെ ദിനാചരണത്തിൽ മാത്രം ഒതുങ്ങാത്തതാവണം ഇതൊക്കെ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഴ പെയ്യട്ടെ, ഭൂമിയുടെ ഉള്ളറകൾ വരെ തണുക്കട്ടെ, ഈ കിട്ടുന്ന വർഷത്തിൽ നിന്നാണല്ലോ നാളേക്കുള്ള ജലം കരുതി വെക്കേണ്ടത്. നാം അത് ചെയ്തില്ലെങ്കിലും അമ്മയായ ഭൂമി മുടങ്ങാതെ ആ കരുതിവയ്പ് നടത്തും. അതാണല്ലോ ജീവന്റെ നിലനിൽപ്പിനുള്ള ഉറപ്പ്.

ഇന്നത്തെ ഓർമ്മച്ചപ്പിലെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് മേഘന. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ മേഘന. എനിക്ക് 25 വയസ്സാണ്. ചിലപ്പോൾ എൻ്റെ പ്രായത്തിലുള്ള ആരും തന്നെ ഇപ്പോൾ ആകാശവാണിയോ റേഡിയോയോ കേൾക്കുന്നുണ്ടാവില്ല. ഞാനും കേട്ടിരുന്നില്ല. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അപ്പൂപ്പൻ ഒരു ആകാശവാണി ഫാനായിരുന്നു. എപ്പോഴും എന്നെ കൊണ്ടാണ് കത്തുകൾ എഴുതിപ്പിക്കുന്നത്. ആദ്യത്തെ പേരക്കുട്ടി ആയതുകൊണ്ട് എന്നോട് കുറച്ച് സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ മരിച്ചിട്ട് 4 വർഷമാകുന്നു. അപ്പൂപ്പൻ്റെ കൂടെയുള്ള എൻ്റെ ഒരു ഫേവററ്റ് മെമ്മറിയാണ് ഈ കത്തെഴുതാൻ പ്രേരിപ്പിച്ചത്. മഹാരാജാസ് കോളേജിൽ നിന്നും PG കഴിഞ്ഞ അപ്പൂപ്പൻ പോസ്റ്റ് മാസ്റ്ററായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഓരോ വട്ടവും കത്തെഴുതുന്നത് ഈ കഥകളൊക്കെ ചേർത്താണ്. മിക്ക കത്തുകളും ഓർമ്മച്ചപ്പിൽ വായിച്ചിട്ടുമുണ്ട്. വായിക്കാതെ വരുമ്പോൾ അപ്പൂപ്പന് വല്ലാതെ വിഷമം തോന്നും. അപ്പൂപ്പനെ ഫോണിൽ വീഡിയോസ് പ്ലേ ചെയ്യാൻ പഠിപ്പിക്കുന്നതും കത്തെഴുതുന്നതും കഴിക്കാൻ നേരത്ത് വെള്ളമെടുത്ത് കൊടുക്കുന്നതും ഞാനെന്നും ഓർക്കും. അപ്പൂപ്പന് എൻ്റെ മൊബൈലിലെ കോളർ ട്യൂൺ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും എന്നെ 4-5 തവണ വിളിക്കും. അപ്പൂപ്പൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചില്ല. എനിക്കതിൽ വിഷമമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഹാപ്പിയായി ഹെൽത്തിയായി ഇരിക്കുന്ന അപ്പൂപ്പനെയാണ് ഞാൻ അവസാനം കണ്ടത്. അങ്ങനെ കാണാനുമാണ് എനിക്കിഷ്ടം. ഈ കത്ത് ഞാൻ എഴുതുന്നത് എവിടെയെങ്കിലും ഇരുന്ന് അപ്പൂപ്പൻ കേൾക്കും എന്ന് കരുതിക്കൊണ്ടാണ്. ഞാൻ അപ്പൂപ്പനെ മറന്നിട്ടില്ല. ഇപ്പോഴും സ്നേഹത്തോട് ഓർക്കുന്നുണ്ടെന്ന് പറയാനാണ് എനിക്കിഷ്ടം. നിങ്ങളിത് വായിക്കണം. നിങ്ങളുടെ ഒരു സ്ഥിരം കോളറായിരുന്നു എൻ്റെ അപ്പൂപ്പൻ. വായിക്കുകയാണെങ്കിൽ ഈ പാട്ടുകൂടെ കേൾപ്പിക്കണം. ഇത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനമാണ് എന്നും മേഘന കത്തിൽ എഴുതിയിരിക്കുന്നു. മേഘന, കത്തുകൊള്ളാം കേട്ടോ. അപ്പൂപ്പനെ കുറിച്ചുള്ള ഓർമ്മകൾ വളരെയധികം ഹൃദയസ്പർശിയായി എഴുതിയിട്ടുണ്ട്. പക്ഷേ അപ്പൂപ്പൻ്റെ പേരെഴുതിയില്ല കേട്ടോ. അപ്പൂപ്പൻ്റെ പേരുകൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഇനിയും കത്തെഴുതുമല്ലോ, അതിൽ അപ്പൂപ്പൻ്റെ പേരുകൂടി സൂചിപ്പിക്കും എന്ന് കരുതട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് സംഗീതമേ ജീവിതം എന്ന ഗാനമാണ് മേഘന അപ്പൂപ്പന് വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനം തീർച്ചയായും കേൾപ്പിക്കാം. 1957 ചിത്രമാണ് ജയിൽപുള്ളി. ആ ചിത്രത്തിന് വേണ്ടി തിരുനയനർ കുറിച്ചി മാധവൻ നായർ എഴുതി, ബ്രദർ ലക്ഷ്മൺ സംഗീതം നൽകി. കമുകറ പുരുഷോത്തമനും ശാന്താ P. നായറും പാടിയ ഗാനം.

ആകാശവാണിയുടെ വാട്സാപ്പിൽ വന്ന സന്ദേശമാണ് ഓർമ്മിച്ചപ്പിൽ. ഇനി കണ്ണൂർ ജില്ലയിലെ പരിയാരം സ്വദേശിയായ സജനി രഘുകുമാർ ദീർഘമായ ഒരു ഓർമ്മയാണ് ഓർമ്മിച്ചപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. വായിക്കാം. യാദൃച്ഛികമായിട്ടാണ് ഒരു കാർ യാത്രക്കിടയിൽ ഓർമ്മച്ചപ്പ് കേൾക്കാൻ ഇടയായത്. ഇപ്പോഴും ഇത്രയും ഓർമ്മകൾ നിറച്ച് ആളുകൾ കത്തുകൾ ആകാശവാണിക്ക് എഴുതുന്നു എന്ന് കേട്ടപ്പോൾ അത്ഭുതം തോന്നി. അതിൽ ഒരു അത്ഭുതവുമില്ല കേട്ടോ സജനി രഘുകുമാർ, കാരണം ഇപ്പോഴും ആകാശവാണിയിൽ കത്തുകൾ ധാരാളം വരുന്നുണ്ട്. ഓർമ്മച്ചപ്പിൽ മാത്രമല്ല, രഞ്ജിനിയിലും എഴുത്തുപെട്ടിയിലുമൊക്കെ ധാരാളം കത്തുകൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എഴുതുന്നുണ്ട്. സജനി രഘുകുമാറിൻ്റെ ഓർമ്മകൾ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുട്ടിക്കാലം മുതൽക്കേ പാട്ടുകളോട് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. എൻ്റെ ഇഷ്ടം മനസ്സിലാക്കിയ അച്ഛൻ എപ്പോഴും എനിക്ക് പാട്ടുപുസ്തകങ്ങൾ വാങ്ങി തരുമായിരുന്നു. അന്ന് മുതലേ പാട്ടുകൾ പഠിക്കാനും തുടങ്ങി. വീട്ടിൽ പഠിപ്പിക്കാൻ ഒരു സാറും വരുമായിരുന്നു. പുസ്തകത്തിൽ മയിൽപ്പീലി ഒളിപ്പിക്കുന്നത് പോലെ തന്നെ പുസ്തകത്തിൻ്റെ പിന്നാമ്പുറത്ത് എഴുതി സൂക്ഷിക്കുന്നത് അന്നൊരു ഹരമായിരുന്നു. ഇഷ്ടപ്രാണേശ്വരിയുടെ കൈപ്പടയിൽ പ്രിയപ്പെട്ട ഗാനങ്ങൾ എഴുതി സൂക്ഷിക്കുന്ന കാമുകന്മാരും അന്നുണ്ടായിരുന്നു. ബാക്ക് ബെഞ്ചുകാരായ ഞങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരബദ്ധം പറ്റി. മനോഹരമായ കൈപ്പടയുള്ള എൻ്റെ കൂട്ടുകാരി അവളുടെ ബുക്കിൻ്റെ പിറകിൽ നിരവധി പാട്ടുകൾ എഴുതി വെച്ചിരുന്നു, ഒപ്പം ഞാനും. അവൾക്ക് ആഗ്രഹമുള്ളപ്പോഴെല്ലാം ആ പാട്ടുകൾ എന്നെ കൊണ്ട്

പാടി കേട്ട് രസിക്കും. ഒരിക്കൽ ഹെഡ്മാസ്റ്റർ ക്ലാസ്സുകളിൽ പുസ്തകം പരിശോധിക്കാൻ കയറി. എന്റെ അച്ഛന്റെ അടുത്ത സുഹൃത്തായിരുന്നു ആ അധ്യാപകൻ. ഒരിക്കലും പിറകുവശം നോക്കും എന്ന് ഞങ്ങൾ കരുതിയില്ല. പക്ഷേ അദ്ദേഹം കൃത്യമായി എന്റെ പുസ്തകത്തിന്റെ പുറകുവശം എടുത്തു നോക്കി. 90s സൂപ്പർ ഹിറ്റ് ഗാനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ബുക്കുകളിൽ. അടുത്തത് അവളുടെ പുസ്തകം. ഒരു പുതിയ പുസ്തകമായതുകൊണ്ട് അധികമൊന്നും പിറകിൽ എഴുതി തുടങ്ങിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ ഒരു പാട്ടിന്റെ വരി മാത്രമേ ആ പുസ്തകത്തിന്റെ പിറകിലുണ്ടായിരുന്നുള്ളൂ. ശാലിനിയും കുഞ്ചാക്കോ ബോബനും അഭിനയിച്ച അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഓ പ്രിയേ പ്രിയേ നിനക്കൊരു ഗാനം വലിയൊരു തരംഗം സൃഷ്ടിച്ച സിനിമയാണല്ലോ അനിയത്തിപ്രാവ്. ഇത് പരിശോധിച്ച ചിലരുടെ ബുക്കിൽ താരജോഡികളുടെ ഫോട്ടോകൾ ഒട്ടിച്ചു വെച്ചിരുന്നതും കണ്ടുപിടിച്ചു. കുഞ്ചാക്കോ ബോബനോടുള്ള പ്രണയം മൂത്ത് നായകന് കത്തുവരെ എഴുതിയവർ ക്ലാസ്സിലുണ്ടായിരുന്നു. അതിലൊരാൾക്ക് മറുപടിയായി ചാക്കോച്ചൻ അവൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. പോരേ പൂരം, അവളായി ക്ലാസ്സിൽ സ്റ്റാർ. ക്ലാസ്സിൽ മറ്റൊരു മിടുക്കിയുണ്ടായിരുന്നു. അനിയത്തിപ്രാവ് എന്ന സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ഡയലോഗ് മുഴുവനും കാണാതെ പഠിച്ച് ഓരോ സീനും കൃത്യമായി പറയുന്നവൾ. അങ്ങനെ ആ ചിത്രത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഒത്തിരി ഒത്തിരി. കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, കവിതയും പാട്ടുമൊക്കെ ആസ്വദിക്കുന്ന പ്രധാന അധ്യാപകൻ എന്റെ അച്ഛനോട് എനിക്കുള്ള പാരയൊന്നും വെച്ചില്ല കേട്ടോ. എല്ലാവരോടുമായി പറഞ്ഞു, 10th class, എല്ലാവർക്കും ഓർമ്മ വേണം. ഇന്നും ഒരുമിച്ച് പഠിച്ചവർ വീണ്ടും ഒത്തുകൂടുമ്പോൾ ഈ ഓർമ്മകൾ ഉറപ്പായും പങ്കുവയ്ക്കും. നല്ല രസമാണ് അത് പറഞ്ഞിരിക്കാൻ. ഓർമ്മച്ചപ്പിലൂടെ എനിക്ക് ആ പാട്ടാണ് ഇന്ന് കേൾക്കേണ്ടത്. സ്നേഹത്തോടെ സജനി രഘുകുമാർ. തീർച്ചയായും ആ ഗാനം കേൾപ്പിച്ചു തരാം. എസ് രമേശൻ നായർ ആണ് ഈ ഗാനം എഴുതിയത്. ഔസേപ്പച്ചന്റെ സംഗീതം. ആ ഗാനം ആലപിച്ചത് യേശുദാസ്.

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ MRT നെ വാങ്ങൂ.
3: അതേട്ടാ,
2: അറിഞ്ഞില്ലേ നമ്മുടെ MRT മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം MRT ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
3: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
2: സ്ഥലം മറക്കണ്ട, നമ്മുടെ MRT മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
5: ആ, എന്നാ ഇനി ഒന്നും നോക്കാനില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തിരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
6: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.
7: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
8: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
9: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
11: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും, സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
12: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
13: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
12: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
14: ഓർമ്മച്ചപ്പ് തുടരുന്നു.
15: ഈ സന്ദേശം അയച്ചിരിക്കുന്നത് ഓലകെട്ടി അമ്പലത്തിൽ നിന്നും ജി കൃഷ്ണകുമാർ. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ 5-ലോ 6-ലോ പഠിക്കുന്ന സമയം എൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ നാഷണൽ പാനസോണിക്കിൻ്റെ ഒരു ടേപ്പ് റെക്കോർഡർ വാങ്ങിച്ചു. പാട്ടുകൾ പാടി കാസറ്റിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന സംവിധാനം അതിനുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ ഉത്തരാ സ്വയംവരം എന്ന പാട്ട് കുറച്ച് പാടി. എന്നോട് പാടാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പാടിയത് പൂവല്ല പൂന്തളിരല്ല എന്ന പാട്ടാണ്. ഓർമ്മച്ചപ്പിലൂടെ ആ ഗാനം ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നെ കൈവിടല്ലേ എന്നാണ് കൃഷ്ണകുമാറിൽ എഴുതിയിരിക്കുന്നത്. കൈവിടില്ല കൃഷ്ണകുമാറെ, മുറുക്കി പിടിച്ചോളൂ, ഈ പാട്ട് കൂടെയുണ്ട്. കാട്ടുപോത്ത് എന്ന ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ എഴുതി, ജെറി അമൽ ദേവ് സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം പൂവല്ല പൂന്തളിരല്ല

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചെപ്പ് തുടർന്നു കേൾക്കാം. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിലെ ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,000 രൂപയും പവന് 112,000 രൂപയും എന്ന നിരക്കിൽ മാറ്റമില്ലാതെ തുടരുന്നു. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30 കേൾക്കാം.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
0: ഓർമ്മച്ചെപ്പ് തുടരുന്നു.
5: കുട്ടനാട് കിടങ്ങറയിൽ നിന്നും പി കെ വേണുഗോപാലൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചെപ്പിൽ. ഇനി കുറെ ഓർമ്മകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. കുട്ടിക്കാലത്തെ ഓർമ്മകളാണ് കേട്ടോ കൂടുതലും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ മിക്ക പരിപാടികളും കേൾക്കുന്ന ഈ 70 വയസ്സുകാരൻ ഓർമ്മച്ചെപ്പിലേക്ക് പരിഗണിക്കാനായി എഴുതുന്നു. കാലവർഷം നേരത്തെ എത്തിയേക്കും എന്ന പത്രവാർത്തയാണ് ഈ കത്തെഴുതാൻ കാരണം. ചുട്ടുപൊള്ളുന്ന വെയിൽ കഴിഞ്ഞ് മഴയെത്തുന്നു. ഈ അവസരത്തിൽ കുട്ടിക്കാലത്തെ ചില ഓർമ്മകൾ ഈ 70-ാം വയസ്സിലും മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അത് ഓർമ്മച്ചെപ്പുമായി പങ്കിടട്ടെ. മധുരമായ ഒരു കുട്ടിക്കാലം. കുട്ടനാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചതും വളർന്നതും. മാർച്ച് മാസം കഴിഞ്ഞാൽ പിന്നെ ഉത്സവ തിമിർപ്പിലായിരുന്നു ഞങ്ങൾ. ഈ സമയം ഞങ്ങളെ കയറൂരി വിട്ടിരിക്കുകയായിരുന്നു. അമ്മ വീട്ടിലും മറ്റു ബന്ധുവീടുകളിലും പോകൽ എന്തൊരു അനുഭൂതിയായിരുന്നു തന്നിരുന്നത്. അന്ന് ബന്ധങ്ങൾ അത്ര ദൃഢമായിരുന്നു, ഇഴുകിയതുമായിരുന്നു. സ്കൂൾ അടച്ചാൽ പിന്നെ കൂട്ടുകാരുമൊത്ത് കളിയാണ് കളി. നാടൻ കളികളാണ് അധികവും. കുഴിപ്പന്ത് കളി, ഗോലികളി, കബഡികളി, കാൽപന്ത് കളി തുടങ്ങിയവയായിരുന്നു പ്രധാന ഇനങ്ങൾ. വിഷുവും ഈസ്റ്ററുമൊക്കെ ഈ മധ്യവേനൽ അവധിക്കാലത്ത് ഞങ്ങൾ ആഘോഷിച്ചു. വിഷുക്കണിയുമായി വീടുകളിൽ പോയിരുന്നു. വീട്ടുകാർ തരുന്ന പൈസ ശേഖരിച്ച് ഞങ്ങൾ അടുത്ത പട്ടണമായ ചങ്ങനാശ്ശേരിയിൽ പോയി സിനിമകൾ കണ്ട കാര്യവും ഇപ്പോൾ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്നു, ഒപ്പം മഴയും വരുന്നു. മഴയെത്തും മുമ്പേ വീടുകളിലെ മുതിർന്നവർക്ക് ധാരാളം ജോലികളുണ്ട്. അന്ന് ഓലമേഞ്ഞ വീടുകളായിരുന്നു അധികവും. പഴക്കമേറിയ ഓലകൾ മാറ്റി പുതിയ ഓലയിട്ട് വീടുകൾ മേഞ്ഞിരുന്നു. പുരകെട്ട് എന്നാണ് നാട്ടിൻപുറങ്ങളിൽ പറയുന്നത്. പുരമേയാൻ കൂലിക്ക് ആളെ വിളിക്കാറില്ല. പരസ്പരം സഹകരിച്ച് പുരകൾ മേയുകയാണ് പതിവ്. ഭക്ഷണം നൽകിയിരുന്നു. പുരമേയുന്ന ദിവസം പായസം സ്പെഷ്യലായി വെച്ചിരുന്നു. പുരകെട്ടുന്ന വീടുകളിൽ ഞങ്ങൾ കൂട്ടുകാരുമായി പോയി പായസം കുടിച്ച കാര്യം ഇന്നും ഓർക്കുന്നു. എന്തൊരു സഹകരണമായിരുന്നു അന്നൊക്കെ. കന്നുകാലികൾക്ക് തിന്നാനുള്ള വൈക്കോൽ ശേഖരിച്ച് മരക്കാലിലിട്ടിരുന്നു. തുറയിടുക എന്നാണ് പറയുന്നത്. അന്നും ഭക്ഷണമുണ്ട്. അതിലും ഞങ്ങൾ പങ്കെടുത്തിരുന്നു. കാലിത്തൊഴുത്തുകൾ നന്നാക്കുന്നതും പതിവായിരുന്നു. മഴക്കാലത്തേക്ക് ആവശ്യമായ അരിക്കായി നെല്ല് പുഴുങ്ങി ഉണക്കി വയ്ക്കുക പതിവായിരുന്നു. ഈ മധുര ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ ഓർമ്മച്ചെപ്പിലൂടെ ഒരു ഗാനം കേൾക്കണം. ഗാനം ഇതാണ്, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. ചിത്രം ഏകാന്തം. ഈ ഗാനം എല്ലാ കൂട്ടുകാർക്കും സഹപാഠികൾക്കുമായി സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കുമെന്ന വിശ്വാസത്തിൽ സ്നേഹത്തോടെ പി കെ വേണുഗോപാലൻ നായർ, കിടങ്ങറ, കുട്ടനാട്. ഗാനം കേൾപ്പിക്കാം. കയ്യെത്തും ദൂരെയാണ് ആ കുട്ടിക്കാലം. ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഗാനം.

പത്തനംതിട്ട കുമ്പഴയിൽ നിന്നും അജികുമാർ കെ ജി എഴുതിയ കത്താണ് ഓർമ്മച്ചെപ്പിൽ ഇനി. ഓർമ്മച്ചെപ്പ് നല്ല ഒരു പരിപാടിയാണ്. പഴയ കാലം ഓർത്തെടുക്കാൻ ഇതുപോലൊരു അവസരം ആകാശവാണി ഒരുക്കിയതിൽ വളരെയധികം നന്ദി. ടിവിയും മൊബൈലും ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് സിനിമയായിരുന്നു ഏക ആശ്രയം. 1978-81 കാലയളവിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം. ക്ലാസ് കട്ട് ചെയ്ത് സിനിമ കാണുന്നത് പതിവായിരുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജോൺ തോമസ്, ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു സിനിമയ്ക്ക് പോകുന്നത്. എന്റെ പഠനം ഒരു പ്രൈവറ്റ് കോളേജിലായിരുന്നു. കോളേജ് പ്രിൻസിപ്പലിന്റെ ഉടമസ്ഥതയിലായിരുന്നു തിയേറ്റർ. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. കാശ് സ്വന്തം പെട്ടിയിൽ

വീഴുമല്ലോ. അന്ന് കണ്ട ഒരു സിനിമയാണ് ഈ ഗാനം മറക്കുമോ. ആ ചിത്രത്തിലെ കളകളം കായലോളങ്ങൾ പാടും എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. സ്നേഹത്തോടെ അജികുമാർ കെ ജി, കുമ്പഴ, പത്തനംതിട്ട. ഗാനം കേൾക്കാം. ONV കുറിപ്പെഴുതി സലിൽ ചൗധരി ഇണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഈ ഗാനം മറക്കുമോ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
2: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
1: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
3: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
4: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
3: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
4: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
5: ഓർമ്മച്ചപ്പ് തുടരുന്നു.
6: ഓർക്കുക വല്ലപ്പോഴും, ഓർമ്മകൾ വിടരട്ടെ. ഓർമ്മകൾ പൊടിതട്ടിയെടുക്കുന്ന ഈ പരിപാടിയിലേക്ക് സ്വാഗതം. സ്വാഗതം നമ്മളല്ലേ പറയേണ്ടത്. ആകാശവാണി ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയതിൽ ഏറെ സന്തോഷം. ഈ കത്ത് അയച്ചിരിക്കുന്നത് എരമംഗലം മുക്കിലറയിൽ നിന്ന് സരസ്വതി. കത്ത് വായിക്കാം. എന്റെ ഒരു അനുഭവം പറയാം. എന്റെ വീട് പൊന്നാനിയുടെയും എടപ്പാളിന്റെയും മധ്യത്തിലാണ്. അവിടെ KK ജംഗ്ഷനിൽ ഒരു ടാക്കീസ് ഉണ്ട്. ശക്തി എന്നാണ് പേര്. അവിടെ വരുന്ന എല്ലാ സിനിമകൾക്കും അച്ഛൻ ഞങ്ങളെയും കൊണ്ടുപോകും. ഞാൻ ഉറങ്ങുന്ന ആളായതുകൊണ്ട് അച്ഛൻ എന്നോട് പറയും, നിന്റെ ടിക്കറ്റിന്റെ പൈസയ്ക്ക് കടല കൊണ്ടുവരാം, നീ അച്ഛമ്മയ്ക്ക് കൂട്ടിരുന്നു എന്ന്. എനിക്ക് സമ്മതം. അങ്ങനെയിരിക്കെ അച്ഛമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നു. നാടകം കാണാൻ എല്ലാവരും പോയി. എനിക്ക് തുണയ്ക്ക് ആരുമില്ല. അങ്ങനെ ഞാനും പോയി. അന്ന് ഇന്നത്തെ പോലെ കസേര ഒന്നുമില്ല. താഴെ പായ വിരിച്ച് അതിലിരുന്ന് വേണം പരിപാടി കാണാൻ. അപ്പോൾ ഒരു അനൗൺസ്മെന്റ് വന്നു, അടുത്ത ബെല്ലോടുകൂടി നാടകം തുടങ്ങും. അടുത്ത ബെല്ല് അടിക്കുമ്പോഴേക്കും ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് അമ്മ വിളിച്ചു. ഞാൻ വേഗം എഴുന്നേറ്റിരുന്നു. അപ്പോഴെല്ലാവരും നിൽക്കുന്നു. അമ്മ പറയുകയാണ്, നീ എണീറ്റ് വാ, പാമടക്കണമെന്ന്. അങ്ങനെ ആ നാടകം കാണാൻ കഴിയാതെ പോയ ഓർമ്മയാണ് ഓർമ്മച്ചെപ്പിലൂടെ പങ്കുവയ്ക്കുന്നത്. ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്ത അഖില കേരള റേഡിയോ നാടകോത്സവം കേട്ടപ്പോൾ അന്നത്തെ ആ നാടകം കാണാൻ സാധിക്കാത്ത അനുഭവം ഓർമ്മ വന്നു. ഇതുവരെ കുറേ നാടകങ്ങളും സിനിമയും പോയി കണ്ടു. ഈ ഉറക്കം കാരണം ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. എന്ത് ചെയ്യാം, എല്ലാം ഒരു നിമിത്തം. ഇങ്ങനെയൊക്കെയാണെങ്കിലും ജീവിതയാത്രയിൽ പലപ്പോഴും തോറ്റുപോയിട്ടുണ്ട്, ഒറ്റപ്പെട്ടിട്ടുണ്ട്, നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാലും ഇതെല്ലാം നേരിടാം എന്ന ഉറച്ച വിശ്വാസത്തിൽ ചിരിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നു. ഞാൻ തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പ്രചോദനം. കത്ത് നീണ്ടുപോയതിൽ ക്ഷമിക്കണം കേട്ടോ. ഇതിന്റെ അണിയറ പ്രവർത്തകർക്കും എന്റെ കൂടെയില്ലാത്ത അച്ഛനും അമ്മയ്ക്കും കൂടി ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ സരയൂ തീരത്ത് കാണാം എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് സരസ്വതി കത്തിൽ എഴുതിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ലൊരു കത്താണ് കേട്ടോ. നമ്മൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. എന്തും നേരിടാനുള്ള മനസ്സിന്റെ ധൈര്യമാണല്ലോ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നത്. ഗാനം കേൾക്കാം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി എഴുതി, കൈതപ്പുറം വിശ്വനാഥൻ സംഗീതം നൽകി. കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappu.aartvm@gmail.com. പരിസ്ഥിതിയെക്കുറിച്ചും മഴയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഈ പരിപാടി തുടങ്ങിയത്. തുടങ്ങിയയിടത്ത് തന്നെ തിരികെ എത്താം. ഈ ഭൂമിയുടെ നാളെ എന്നത് നമ്മുടെ കൈകളിലാണ്. ജലം ചോർന്നൊലിച്ചു പോകുന്നതുപോലെ ആ നിലനിൽപ്പും ഒലിച്ചുപോയി തീരാതിരിക്കട്ടെ. നാളേക്ക് വേണ്ടി കരുതി വയ്ക്കാനുള്ളത് നമ്മുടെ പക്കൽ ഇന്നേ ഉണ്ടല്ലോ. അത് പാഴാക്കാതെ സൂക്ഷിക്കുക. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവ്വം എൻ ജെ ജോഷിലാൽ.

0: ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരിപ്പിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണം എം കെ ദിലീപ്. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ.
1: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 11 മണി.
2: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ആരോഗ്യകരമായ ഭാവിക്ക് ശുചിത്വവും സുരക്ഷിതവുമായ ഭക്ഷണം ഉറപ്പാക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സാമൂഹ്യ മാധ്യമ പോസ്റ്റിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ന്യൂഡൽഹിയിൽ ഫിറ്റ് ഇന്ത്യ സൺഡേ സോൺ സൈക്കിൾ സംരംഭത്തിന്റെ 77-ാമത് പതിപ്പിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പങ്കെടുത്തു. സൈക്ലിംഗ് ഭൂമിയെ വൃത്തിയായി സൂക്ഷിക്കുകയും ഗതാഗതക്കുരുക്ക് എന്ന പ്രധാന പ്രശ്നത്തിന് പരിഹാരം നൽകുകയും ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ചലച്ചിത്ര നടൻ സലീം കുമാറിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ പറവൂർ ടൗൺ ഹാളിലെത്തി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി PC വിഷ്ണുനാഥ്, ഹൈബി ഈഡൻ MP, രമേശ് പിഷാരടി MLA, ചലച്ചിത്ര പ്രവർത്തകരായ കമൽ, ജയറാം എന്നിവർ ഉൾപ്പെടെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ മന്ത്രി രമേശ് ചെന്നിത്തല അനുശോചിച്ചു. അദ്ദേഹത്തിന്റെ വിയോഗം മലയാള ചലച്ചിത്ര ലോകത്തിനും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും വലിയ നഷ്ടമാണെന്ന് ചെന്നിത്തല അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. NDA ഗവൺമെന്റ് 12 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സ്വച്ഛ് ഭാരത് ശുചീകരണ പരിപാടികൾക്ക് കൊല്ലത്ത് തുടക്കം. BJP സംസ്ഥാന

വക്താവ് കേണൽ എസ് ഡിന്നി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് ട്രയൽ അലോട്ട്മെൻറ്റ് നാളെ. ഈ മാസം 15 ഒന്നാം അലോട്ട്മെൻറ്റ്. കണ്ണൂരിൽ 7 സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെൻറ്റിൻ്റെ ഭാഗമായ പ്രദർശന മത്സരത്തിൽ ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് നയിച്ച ചേംബർ ടീം വിജയിച്ചു. വൈകിട്ട് കോഴിക്കോട് പ്രസ് ക്ലബ്ബും KUWJ സ്റ്റേറ്റ് ടീമും മലപ്പുറവും കണ്ണൂരും തമ്മിൽ ഏറ്റുമുട്ടും. സാഫ് വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് കിരീടം. നിലവിലെ ചാമ്പ്യന്മാരായ ബംഗ്ലാദേശിനെ 1-3 3 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ 6 കിരീടം നേടിയത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

0: മധ്യവേനലവധി കഴിഞ്ഞ് അങ്ങനെ സ്കൂളുകളൊക്കെ തുറന്നു. അവധിക്കാലം കഴിഞ്ഞ് ഓരോ പ്രാവശ്യവും മക്കളുടെ സ്കൂൾ തുറക്കുമ്പോൾ ഞാനും എൻ്റെ ആ പഴയകാല സ്കൂൾ തിരക്കൽ ഓർമ്മകളിലേക്ക് അറിയാതെ പോകാറുണ്ട്. അന്നത്തെ മഴയും പുതിയ ബുക്കിൻ്റെ മണവും കൂട്ടുകാരെ വീണ്ടും കാണുന്നതിലുള്ള സന്തോഷവും അന്ന് സ്കൂൾ വിട്ട് വേഗം വീട്ടിലെത്തി അന്നത്തെ വിശേഷങ്ങൾ വീട്ടുകാരോട് പറയാനുള്ള ആവേശവും അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സ്കൂളിലേക്ക് പോകുന്നതിനുള്ള ഒരുക്കങ്ങൾ ഇന്ന് അന്നത്തേതിൽ നിന്ന് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും സ്കൂളിലേക്ക് പോകാനുള്ള ആദ്യ ദിവസത്തെ ആ പ്രതീക്ഷയും ഒരു ഉത്സാഹത്തിനും ആർക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. അയ്യോ, കാര്യങ്ങൾ ആലോചിച്ച് സമയം പോയതറിഞ്ഞില്ല. ചെക്കൻ ഇതുവരെ എണീറ്റില്ല. സ്കൂൾ തുറന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും ഉറക്കം എണീക്കാനുള്ള മടിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. അപ്പൂ, എടാ അപ്പൂ, എണീക്ക്. ഹോംവർക്ക് കുറച്ചുകൂടി തീർക്കാനുണ്ടെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? അത് തീർത്തിട്ട് പോകണ്ടേ?
1: ഗുഡ് മോർണിംഗ് അമ്മേ.
0: ആഹാ, ഇന്ന് ആദ്യത്തെ വിളി തന്നെ എണീറ്റോ?
1: ഞാൻ എപ്പോഴേ എണീറ്റു. എന്നിട്ട് ഹോംവർക്ക് എഴുതി. ടീച്ചർ ഇന്നലെ പറഞ്ഞിരുന്നു നമ്മൾ ഈ രാത്രി ഫോണിൽ ഗെയിമൊക്കെ കളിച്ച് കളയുന്ന സമയം കുറച്ച് ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങി രാവിലെ എണീറ്റാ നല്ല ഉന്മേഷം കിട്ടുമെന്നും അന്നത്തെ ആ ദിവസം മുഴുവൻ നമുക്ക് പ്രൊഡക്റ്റീവായി ഉപയോഗിക്കാമെന്നും പറഞ്ഞു. വെറുതെ പറയുക മാത്രമല്ല ചെയ്തത്. ഞങ്ങൾ ഓരോരുത്തരോടും ഞങ്ങളുടെ രീതികളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തി പഠനം ക്രമീകരിക്കാം എന്നും കൂടി പറഞ്ഞു തന്നു.
0: നീയെല്ലാം കേട്ടിരുന്നോ?
1: ടീച്ചർ പറഞ്ഞു തുടങ്ങിയപ്പോ ഇച്ചിരി മുഷിപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കാര്യകാരണ സഹിതം പറഞ്ഞു തന്നപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി.
0: അതുകൊള്ളാലോ, നിന്റെ അനിയത്തിക്കുട്ടിക്ക് കൂടെ പറഞ്ഞു കൊടുക്കണേ.
1: ആ കാന്താരിക്ക് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് അന്നുള്ള പാഠങ്ങൾ പഠിച്ചു തീർക്കാൻ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ട രീതിയാണ്. സ്കൂൾ ബസ് വരാറാവുമ്പോഴേക്കും അവൾ ഒരു കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റും ഒരു കയ്യിൽ ഹോംവർക്കും ആയിട്ടല്ലേ ഇരിക്കുന്നത്.
0: അപ്പൊ നീയോ, നിന്റെ കയ്യിൽ ബ്രേക്ക്ഫാസ്റ്റ് കാണില്ല, ഹോംവർക്ക് ബുക്ക് ഉണ്ടാവുമല്ലോ.
1: അമ്മേ, കളിയാക്കാതെ. ഇനി അതൊക്കെ മാറി. അന്നുള്ള പാഠഭാഗങ്ങൾ പഠിച്ചു തീർക്കാനും ഹോംവർക്ക് ചെയ്യാനുള്ള ഒരു ടൈം ടേബിൾ എന്റെ സമയക്രമത്തിനനുസരിച്ച് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ അവളും അവളുടെ സമയക്രമത്തിനനുസരിച്ച് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യാൻ പറ്റുമല്ലോ.
0: അത് ശരിയാട്ടോ. പിന്നെ നീ സമയമില്ല എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോകുന്നത് അതത്ര ശരിയല്ല. രാവിലെ കഴിക്കുന്ന ഈ ആഹാരം വെറും ഒരു ഭക്ഷണമല്ല, നിന്റെ ഒരു ദിവസത്തെ മുഴുവൻ ഊർജമാണ്. രാത്രി നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് കുറേ നേരം ഒന്നും കഴിക്കാതെ ഇരിക്കുകയല്ലേ, അതുകൊണ്ട് രാവിലെ നല്ല പോലെ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ശരീരത്തിനും തലച്ചോറിനൊക്കെ ഉന്മേഷം കിട്ടുള്ളൂ. സ്കൂളിൽ പോയി ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കാനും കൂട്ടുകാരുടെ കൂടെ കളിക്കാനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും ഈ ബ്രേക്ക്ഫാസ്റ്റാണ് സഹായിക്കുന്നത്. അപ്പൊ ഇന്നു മുതൽ ഒരു പുതിയ ടൈം ടേബിൾ ആയ സ്ഥിതിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സമയവും കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടില്ലേ?
1: ആ, തീർച്ചയായും. ബ്രേക്ക്ഫാസ്റ്റ് ടൈം മാത്രമല്ല, എന്റെ ഹോബീസായ ചിത്രം വരയ്ക്കും വായനയ്ക്കും വയലിൻ പ്രാക്ടീസിനും ഒക്കെയുള്ള സമയം ഈ ഒരാഴ്ചത്തെ ടൈം ടേബിളിൽ കൃത്യമായി ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും എനിക്ക് കാര്യങ്ങൾ ചെയ്തു തീർക്കാമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതിനായി ഞായറാഴ്ച ബഫർ ഡേ ആയി മാറ്റി വെച്ചിട്ടുമുണ്ട്.
0: ആ, കൊള്ളാലോ, നല്ല കാര്യം. പഠനം പരീക്ഷയ്ക്ക് മാത്രമാകാതെ നോക്കുമ്പോൾ ഓരോ ദിവസത്തെയും പഠനത്തെ നമുക്ക് ആസ്വാദ്യകരമാക്കാനും സാധിക്കും. ഞങ്ങളുടെ ടീച്ചേഴ്സ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട് കേട്ടോ മോനെ.
1: ആ,
0: ഏത് വിഷയമായാലും അതിനെ ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളത്. മാത്സും ഹിസ്റ്ററിയൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ടീച്ചർ പറഞ്ഞു തന്നതുപോലെ മാത്സിനെ കടങ്കഥകളായും ചരിത്രം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലൂടെ യാത്ര ചെയ്യുന്നതോ ആയൊക്കെ സങ്കല്പിച്ച് ആ രണ്ട് വിഷയത്തെ ഞാൻ ഈസിയാക്കി എടുത്തു. ഹാ, അതൊക്കെ ഒരു കാലം. പിന്നെ ഈ സ്ക്രീൻ ടൈമിംഗ് അതിലെങ്ങനെയാ?
1: ക്ലാസ്സിൽ ഇന്നലെ ടീച്ചർ ഓരോരുത്തരോടും അവരുടെ വിശേഷങ്ങൾ അന്വേഷിച്ചപ്പോഴാ. അമ്മ മാത്രമല്ല, എല്ലാ അമ്മമാരും കണക്കാ. ഈ ഫോൺ ഉപയോഗിക്കുന്നതിന് എല്ലാ വീട്ടിലും വഴക്കാ. അതുകൊണ്ട് എല്ലാ അമ്മമാരുടെയും പരാതി അപ്പുവിന്റെ ടൈം ടേബിൾ തീർത്തിട്ടുണ്ട്.
0: അതെങ്ങനെ?
1: അസൈൻമെന്റിനുള്ള കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും ഡൗട്ട് ക്ലിയർ ചെയ്യാനും കുറച്ച് സമയം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: അതുകൊള്ളാം. ഞങ്ങൾ എപ്പോഴും വഴക്ക് പറയുന്നത് ഇത് ഉപയോഗിക്കേണ്ടെന്നല്ല, അത് ശരിയായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഏത് കാര്യമായാലും നമ്മൾ അമിതമായി ഉപയോഗിച്ചാ അതിന് ദൂഷ്യവശങ്ങളില്ലേ, അതുകൊണ്ടല്ലേ.
1: ശരിയാ, ഇത് തന്നെയാ ടീച്ചറും പറഞ്ഞത്. നമുക്ക് ചുറ്റും നോക്കിക്കാണാനുള്ള സമയത്തെയാണ് നമ്മളിങ്ങനെ റീൽസും കണ്ട് ഗെയിമും കളിച്ച് പാഴാക്കി കളയുന്നത്.

0: എന്നതെന്ന്. എന്നിട്ട് ടീച്ചറ് ടീച്ചറിന്റെ സ്കൂൾ കാലത്തെ ഹോബിയെക്കുറിച്ച് പറഞ്ഞു.
1: എന്താ പറഞ്ഞേ?
0: അന്ന് ടീച്ചറിന് ചുറ്റുമുള്ള പ്രകൃതിയെയും പൂക്കളെയും കിളികളെയൊക്കെ നിരീക്ഷിക്കാനായിരുന്നു ഏറ്റവും ഇഷ്ടമെന്ന്. അമ്മയും ടീച്ചറും ഒരുപോലെയാണെന്ന് തോന്നുന്നു. അമ്മയ്ക്കും അതായിരുന്നില്ലേ ഇഷ്ടം?

0: എന്റെ കാലഘട്ടത്തിൽ നിന്ന് ഇന്ന് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ എങ്കിലും നിങ്ങൾ കുട്ടികളുടെ നിരീക്ഷണ പാഠവും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉത്സാഹവും ഒക്കെ അതുപോലെ തന്നെയുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ നിരീക്ഷിച്ച് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടെത്തി ചെയ്യാനുള്ള സാധ്യതകൾ അന്നത്തേക്കാൾ ഇന്ന് കൂടുതലാണ്. ആ സാധ്യതകളെ ശരിയായ വിധത്തിൽ പ്രയോജനപ്പെടുത്തുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്, അല്ലേ? നിന്റെ രീതികൾക്കനുസരിച്ചുള്ള നല്ലൊരു ടൈം ടേബിൾ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. ടീച്ചർ വേറെ എന്തൊക്കെ പറഞ്ഞു?
1: അമ്മ ഇപ്പൊ ചോദിച്ചില്ലേ വേറെ എന്തൊക്കെ പറഞ്ഞു എന്ന്? ഇതുപോലെ അമ്മ എന്റെ അടുത്ത് എന്നും ചോദിക്കാറില്ലേ ഇന്ന് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ?
0: ആ
1: ചിലപ്പോഴൊക്കെ അമ്മയ്ക്ക് വേറെ പണിയില്ലെന്നാണ് ഞാൻ ആലോചിക്കുക. പക്ഷെ അമ്മ അന്നത്തെ കാര്യങ്ങൾ ചോദിക്കുന്നതും നമ്മൾ അന്നത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതും വളരെ നല്ല കാര്യമാണെന്ന് ടീച്ചർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ക്ലാസ്സിലെ കുറച്ചു പേരുടെ വീട്ടിൽ അങ്ങനെ ഒരു സംസാരം ഇല്ലാത്തതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ അന്നത്തെ കാര്യം വീട്ടിൽ പറയുമ്പോൾ ഒരു സൗഹൃദ സംഭാഷണം ആവുകയും ചെയ്യും. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ വീട്ടുകാരോട് പങ്കുവെക്കാനും പറ്റും. ഇന്ന് നമുക്ക് ചുറ്റുമുള്ള ലഹരിയുടെ ഗണികളെക്കുറിച്ചും ലഹരി ഉപയോഗം മൂലമുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ടീച്ചർ ഒരുപാട് പറഞ്ഞു തന്നു.
0: എന്താ പറഞ്ഞു?
1: ഈ ലഹരി ഉപയോഗത്തിലേക്ക് വീണുപോകാതിരിക്കാൻ ഇങ്ങനെയുള്ള സൗഹൃദ സംഭാഷണങ്ങളും പഠനത്തോടൊപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ല ഹോബികൾ കൂടെ കൂട്ടേണ്ട ആവശ്യകതകളെക്കുറിച്ചും ഓർമ്മിപ്പിച്ചു.
0: ആണോ? അപ്പൊ ടീച്ചർ ഈ അധ്യയന വർഷം നിങ്ങളെ ഉഷാറാക്കി നിർത്താനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞല്ലോ.
1: അയ്യോ, ഒരു കാര്യം പറയാൻ മറന്നു. ഞാനും അനിയത്തിയും കൂടെ ഷട്ടിൽ ബാറ്റ് കളിക്കാൻ ഒരു പ്രത്യേക സമയം എന്റെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
0: ആ അത് കൊള്ളാലോ, സൂപ്പർ. അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യകരമായ മനസ്സുണ്ടാവും. കുറച്ച് സമയം കളിക്കുന്നത് മനസ്സിനെ കൂടുതൽ ഉന്മേഷമുള്ളതാക്കും. ഓടിച്ചാടി കളിക്കുമ്പോൾ രക്തയോട്ടം കൂടുകയും അത് നിന്റെ ഏകാഗ്രതയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും. വ്യായാമം വെറൊരു വിനോദമല്ല, അത് നമ്മുടെ തലച്ചോറിന് നൽകുന്ന ഒരു വിശ്രമം കൂടിയാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളോടൊപ്പം കളിക്കാൻ കൂടാം.
1: ആ സെറ്റ് എനിക്ക് കേട്ടപ്പോ ഒത്തിരി സന്തോഷമായി. അന്യത്തി കുട്ടി ഇത് കേൾക്കുമ്പോ തുള്ളിച്ചാടും. എല്ലാ കൂട്ടുകാരോടും ഒപ്പം ഈ അധ്യയന വർഷം അടിപൊളിയാക്കണം.

0: അക്ഷരമുറ്റത്തെ പുതിയ അധ്യായം. ചിത്രീകരണം സമാപിച്ചു. രചന സൗമ്യ ജേവി. നിർവഹണം റൂബി ബാബു. ശബ്ദസാന്നിധ്യം ആദിനാഥ്, സൗമ്യ ജേവി.
1: ഇനി ബാലലോകത്തിൽ നവനീത് കൃഷ്ണൻ അവതരിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതം കേൾക്കാം.
2: സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ പൂഷാവലി രാഗത്തിലും ആദിതാളത്തിലും ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഗോപനന്ദന എന്ന കീർത്തനമാണ് ആലപിക്കുന്നത്.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈ എഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈ കഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങുക, ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക, എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക, പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക, ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: എന്റെ ഭാര്യക്ക് ഇനി ഇത് മതി, ഫുൾ എം ആർ ടി വാങ്ങും.
1: അന്തേട്ടാ,
0: അറിഞ്ഞില്ലേ നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിന്റെ പുതിയ സംരംഭം എം ആർ ടി ഹോം നീഡ്സ് പ്രവർത്തനം ആരംഭിച്ചെന്ന്?
1: അപ്പൊ കിച്ചൺ ഐറ്റംസ് മുതൽ ഹോം നീഡ്സ് വരെ വാങ്ങാമല്ലേ?
0: സ്ഥലം മറക്കണ്ട, നമ്മുടെ എം ആർ ടി മെറ്റൽ മാർട്ടിനോട് ചേർന്ന് തന്നെ. എം ആർ ടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: പഠിത്തം കഴിഞ്ഞാൽ നേരെ ജോലി.
3: ആ, എന്നാ ഇനി ഒന്നും നോക്കാറില്ല. നിഷ് കന്യാകുമാരി യൂണിവേഴ്സിറ്റി തന്നെ തെരഞ്ഞെടുത്തു. 13 പ്രൊഫഷണൽ കോളേജുകൾ ഒരു ക്യാമ്പസിൽ തന്നെയുണ്ട്. മികച്ച ഫാക്കൽറ്റികളും അത്യാധുനിക സൗകര്യങ്ങളും, ബെസ്റ്റ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസും.
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദി നോളജ് പ്ലാനറ്റ്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എഴുതേണ്ട വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvm@gmail.com.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ആകാശവാണിയുടെ പഞ്ചാരമിഠായിയിലേക്ക് സ്വാഗതം. പഞ്ചാരമിഠായിയിലെ ആദ്യ ഗാനം കിലുക്കാമ്പെട്ടി എന്ന ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയതാണ്. ബിച്ചു തിരുമലയുടെ വരികൾ, S ബാലകൃഷ്ണന്റെ സംഗീതം.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പഞ്ചാര മിഠായിയിൽ ഇനി ചിത്രയും സംഘവും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഒരു കൊച്ചു കഥ, ആരും പറയാത്ത കഥ. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം നൽകിയത് എ. ടി. ഉമ്മാൻ.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം. നൈറ്റി ഷോപ്പിലൂടെ വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ് വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: മനു എങ്കിൽ എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീതം.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
1: പഞ്ചാരമിഠായിലെ അടുത്ത ഗാനം ബിച്ചു തിരുമല എഴുതി ജെറിയമ്മൽ ദേവസംഗീതം നൽകി ചിത്ര പാടിയതാണ് ചിത്രം എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക്.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: മാണിക്യക്കല്ല് എന്ന ചിത്രത്തിന് വേണ്ടി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം കേൾക്കാം. അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcil.co.in and take the first step toward the blue.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
2: തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കരുത്, നമ്മുടെ എക്സ്ട്രാ ഒരു ഇമോഷനോ ഒരു കണ്ണിന്റെ ചലനോ. അപ്പൊ സീരിയലിലെ അഭിനയവും സിനിമയിലെ അഭിനയവും പരസ്യങ്ങളിലെ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഈ അനുഭവത്തിന്റെ പരിചയത്തിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
3: പഞ്ചാരമിഠായിയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഡാഡി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണ്. ബിച്ചു തിരുമലയുടെ വരികൾ, എസ് പി വെങ്കടേഷിന്റെ സംഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്ത് ഡിജിറ്റൽ ആരോഗ്യ ആവാസ വ്യവസ്ഥ വളർത്തിയെടുക്കാൻ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ ആകാശവാണി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. നടൻ സലീം കുമാറിന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂർ ടൗൺ ഹാളിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഏത് പ്രതിസന്ധിയിലും സ്വന്തം നിലപാട് വ്യക്തമാക്കാൻ ധൈര്യം കാണിച്ച വ്യക്തിയായിരുന്നു സലീം കുമാറെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സലീംകുമാറിന്റെ നിര്യാണത്തിൽ KC വേണുഗോപാൽ MP അനുശോചിച്ചു. കോൺഗ്രസുകാരനായതിന്റെ പേരിൽ മാത്രം വന്നു ചേരാത്ത ഒന്നിനെയും നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിന്റെ കൂടി പേരായിരുന്നു സലീംകുമാറെന്ന് അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന റെയ്ഡിൽ സംസ്ഥാനത്ത് 241 പേർ അറസ്റ്റിലായി. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 231 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മഹാകവി ഇടശ്ശേരിയുടെ ഓർമ്മകളുമായി പൊന്നാനിയിൽ ഒരുക്കിയ സ്മൃതിശേഖരം നാടിന് സമർപ്പിച്ചു. ഇടശ്ശേരി സാഹിത്യ മന്ദിരത്തിൽ ഒരുക്കിയ സ്മൃതിശേഖരം ഡോക്ടർ എം ലീലാവതി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വയ്പ്. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മാധ്യമപ്രവർത്തകൻ ഐ സമീൽ തായ്ലൻഡിൽ അന്തരിച്ചു. മാധ്യമം ദിനപത്രത്തിന്റെ മലപ്പുറം ബ്യൂറോ ചീഫും മലപ്പുറം പ്രസ് ക്ലബ് മുൻ പ്രസിഡന്റുമായിരുന്ന അദ്ദേഹത്തിന് 49 വയസ്സായിരുന്നു. ആകാശവാണി കോഴിക്കോട് നിലയം അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ അവതരിപ്പിച്ച ശ്രദ്ധേയമായ കാൺക കടലിനെ കൺതുറക്കാതെ എന്ന നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിക്കുന്നു. നാളെ വൈകിട്ട് കോഴിക്കോട് ചാവറ കൾച്ചറൽ സെന്ററിലാണ് പരിപാടി. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

ആദ്യഗാനം താരാപഥം എന്ന് ആരംഭിക്കുന്നു. എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയത്. അനശ്വരം എന്ന ചിത്രത്തിലെ ഈ ഗാനം എഴുതിയത് പി കെ ഗോപി. ഇളയരാജയുടെ സംഗീതം.

0: ഇന്നലെ ലീവായിരുന്നു അല്ലേ? എന്തുപറ്റി?
1: ഒന്നും പറയണ്ട. കഴിഞ്ഞ ദിവസം ഞാൻ ടൗണിലെ ഒരു ബേക്കറിയിൽ നിന്ന് ഒരു വെറൈറ്റി കേക്ക് കഴിച്ചിരുന്നു. അത് പണി തന്നു, വയറാകെ നാശമായി.
0: ആ പുറത്തുനിന്ന് ഭക്ഷണം വാങ്ങി കഴിക്കുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം. ലൈസൻസ് ഉള്ള വിശ്വസിക്കാവുന്ന സ്ഥാപനമാണോ എന്ന് ആദ്യം തന്നെ പരിശോധിക്കണം. അതുപോലെ പാക്കേജിൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞോന്നും സ്റ്റോറേജ് കറക്റ്റ് ആണോ എന്നൊക്കെ കൃത്യമായി നോക്കണം. പാക്കേജ് ഫുഡ് ആണെങ്കിൽ അത് കറക്റ്റായി സീൽ ചെയ്തിട്ടില്ലേ എന്നൊക്കെ നിർബന്ധമായി ഉറപ്പുവരുത്തണം.
1: ചുരുക്കി പറഞ്ഞാൽ ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉപഭോക്താക്കൾ കൃത്യമായി അറിഞ്ഞിരിക്കണം അല്ലേ?
0: തീർച്ചയായും. ഭക്ഷ്യസുരക്ഷ സംരംഭകർ പോലെ നമ്മുടെയും ഉത്തരവാദിത്വമാണ്.
2: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
3: എം ഡി രാജേന്ദ്രന്റെ രചന, എം ജി ശ്രീകുമാർ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത് ചിത്രം പ്രജ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: തിയേറ്ററിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ബോറടിക്കരുത്, നമ്മുടെ എക്സ്ട്രാ ഒരു ഇമോഷനോ ഒരു കണ്ണിന്റെ ചലനോ. അപ്പൊ സീരിയലിലെ അഭിനയവും സിനിമയിലെ അഭിനയവും പരസ്യങ്ങളിലെ അഭിനയവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതൊക്കെ ഈ അനുഭവത്തിന്റെ പരിചയത്തിലാണ് ഇതൊക്കെ മനസ്സിലാകുന്നത്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം എങ്ങനെ നീ മറക്കും. പി സുശീലയും ശ്യാമും പടിയ ഈ ഗാനത്തിന്റെ രചന ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയത് ശ്യാം.

0: 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: അനിൽ പനച്ചൂരാന്റെ വരികൾ, ബിജിബാലിന്റെ സംഗീതം, വിനീത് ശ്രീനിവാസനും സുജാതയും പാടിയ ഗാനം. ചിത്രം അറബിക്കഥ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഗാനമാലികയിൽ ഇനി കേൾക്കാം ശ്യാമ എന്ന ചിത്രത്തിന് വേണ്ടി ഉണ്ണിമേനോനും ചിത്രയും പാടിയ ഒരു ഗാനം. ഷിബു ചക്രവർത്തിയുടെ വരികൾ, രഘുകുമാറിന്റെ സംഗീതം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: സച്ചിദാനന്ദൻ പുഴക്കരയുടെ വരികൾ, മോഹൻ സിതാരയുടെ സംഗീതം. ഇഷ്ടം എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് യേശുദാസും ചിത്രയും.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: ഗാനമാലികയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. തമ്മിൽ തമ്മിൽ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ലതികയും പാടിയതാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി ശ്രോതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയയ്ക്കാം. സന്ദേശങ്ങൾ അയയ്ക്കേണ്ട നമ്പർ ഇതാണ്: 8281 4203 05.

ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി മറക്കാതെ സന്ദേശങ്ങൾ അയയ്ക്കൂ. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി 8281423045.

0: കാർപ്പൽ ടണൽ സിൻഡ്രോം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി സംസാരിക്കുന്നു.
1: എന്താണ് CTS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നോക്കാം. മോതിരവിരലിന്റെ പകുതി മുതൽ നടുവിരൽ, ചൂണ്ടുവിരൽ, തള്ളവിരൽ എന്നീ കൈവിരലുകളിലേക്ക് തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ, വേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണുന്നതിനെ CTS എന്ന് വിളിക്കാം. കൈക്കുഴയുടെ ഭാഗത്ത് മീഡിയൻ എന്ന പേരുള്ള ഞരമ്പ് ഞെരുങ്ങുന്നതുകൊണ്ടാണ് ഈ കൈവിരലുകളിൽ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്. നാഡി ഞെരുങ്ങുന്നതിനുള്ള കാരണം ആ ഭാഗത്തുള്ള സ്നായുവിന്റെ സമ്മർദ്ദം മൂലമാണ്. രാത്രി കിടന്നുറങ്ങുമ്പോഴും കൈവിരലുകൾ മുറുക്കി പിടിക്കുമ്പോഴും തരിപ്പ് അനുഭവപ്പെടുക എന്നുള്ളത് സാധാരണയായി ഇതിന്റെ ലക്ഷണമായി കണ്ടുവരുന്നു. എന്തൊക്കെയാണ് CTS എന്ന അസുഖത്തിന്റെ പ്രത്യേകതകൾ എന്ന് നോക്കാം. ഒരു പ്രത്യേക ഭാഗത്തെ നാഡി ഞെരുങ്ങുന്ന രോഗങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു എന്നുള്ളതാണ് ഈ അസുഖത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. ഈ രോഗം പഴകുന്നതിനനുസരിച്ച് ബലക്കുറവ് അനുഭവപ്പെടുക, തൊട്ടാൽ അറിയാൻ കഴിയാതെ വരിക, സാധാരണ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട അടുത്ത വസ്തുത. നാളുകൾ പഴകുമ്പോൾ കൈക്കുഴയുടെ ഭാഗത്തുനിന്ന്

0: മുകളിലേക്ക് കൈമുട്ടിന്റെ ഭാഗത്തേക്കും വേദന അനുഭവപ്പെടുക എന്നുള്ളത് ഈ രോഗത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. പേശികൾക്ക് ബലക്കുറവുണ്ടായാൽ പിന്നീട് അത് തിരിച്ചു പൂർവ്വസ്ഥിതിയിലെത്താൻ പ്രയാസമാണ്. രോഗത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ആദ്യത്തെ ഘട്ടത്തിൽ രാത്രി കിടന്നുറങ്ങുമ്പോഴായിരിക്കും രോഗലക്ഷണങ്ങൾ അനുഭവപ്പെടുക. ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ കൈവിരലുകൾ ചലിപ്പിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറയുകയും വീണ്ടും ഉറങ്ങാൻ സാധിക്കുകയും ചെയ്യും. രണ്ടാമത്തെ ഘട്ടത്തിൽ കൈക്കുഴയും വിരലുകളും മുറുക്കി പിടിച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വേദന, മരവിപ്പ്, പുകച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ കാണും. ടു വീലർ ഓടിക്കുക, മുറ്റമടിക്കുക, കറിക്ക് അരിയുക, കത്തി കയ്യിൽ പിടിക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗിക്ക് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബുദ്ധിമുട്ട് കുറയുന്നതായി കണ്ടുവരുന്നു. മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ ലക്ഷണങ്ങൾ എല്ലാ സമയവും ഒരേപോലെ തന്നെ അനുഭവപ്പെടുകയും അതിനൊപ്പം തന്നെ ബലക്കുറവ്, സൂക്ഷ്മമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരിക, കൈകളിൽ നിന്ന് അറിയാതെ സാധനങ്ങൾ താഴെ പോവുക തുടങ്ങിയ ലക്ഷണങ്ങളും അനുഭവപ്പെടും. മൂന്നാമത്തെ ഘട്ടത്തിലെ എല്ലാ ലക്ഷണങ്ങളും പൂർണ്ണമായി മാറാൻ പ്രയാസമാണ് എന്ന് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് CTS വരാമെന്ന് മനസ്സിലാക്കാം. മുമ്പ് സംഭവിച്ച പരിക്കുകൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ഹൈപ്പോതൈറോയിഡിസം, പ്രമേഹം, അമിതവണ്ണം, ഗർഭിണിയായിരിക്കുമ്പോഴുള്ള നീര്, പോഷകക്കുറവ്, ആ ഭാഗത്ത് സമ്മർദ്ദമുണ്ടാക്കുന്ന മുഴകൾ, ജനിതകമായ കാരണങ്ങൾ, മരുന്നുകൾ തുടങ്ങി പല കാരണങ്ങൾ കൊണ്ട് ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വൈദ്യപരിശോധന അത്യന്താപേക്ഷിതമാണ്. എന്ത് കാരണം കൊണ്ട് വന്നു എന്ന് കണ്ടുപിടിച്ചാൽ ചികിത്സ എളുപ്പമാണ്. ആദ്യഘട്ടത്തിൽ തന്നെ കാരണം അറിഞ്ഞ് ചികിത്സിക്കുന്നത് പെട്ടെന്നുള്ള രോഗശമനത്തിന് സഹായകരവും രണ്ടാമത് വരാനുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. മൂന്നിരട്ടിയോളം സ്ത്രീകളിൽ ഈ അസുഖം വരാനുള്ള സാധ്യത കൂടുതലായി കണ്ടുവരുന്നു. സാധാരണയായി 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലാണ് കൂടുതലായി കണ്ടുവരുന്നത്. കുട്ടികളിൽ ഇത് വരാനുള്ള സാധ്യത വിരളമാണ്. അമിതവണ്ണമുള്ള ആളുകളിൽ CTS വരാനുള്ള സാധ്യത ഇരട്ടിയോളമാണ്. കൈവിരലുകൾക്ക് ബലക്കുറവ് വരുന്ന മറ്റസുഖങ്ങളില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് ശാരീരിക പരിശോധനയിലൂടെയും നാഡീചാലക വേഗത പരിശോധന, ലാബ് പരിശോധന, കഴുത്തിന്റെ എക്സ്റേ പരിശോധന തുടങ്ങിയവയിലൂടെ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് രോഗനിർണയത്തിലും തുടർന്നുള്ള ചികിത്സയിലും വളരെ പ്രധാനമാണ്. CTS എന്ന അസുഖമുള്ള രോഗികൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കാം. ശാരീരിക പരിശോധനയിലൂടെ തന്നെ രോഗനിർണയം എത്രയും പെട്ടെന്ന് നടത്തുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം. രോഗനിർണയം ഉറപ്പിക്കുന്നതിനു വേണ്ടിയാണ് മറ്റു പരിശോധനകൾ ആവശ്യമുള്ളത്. രോഗം വരാനുള്ള കാരണത്തിനനുസരിച്ച് വ്യത്യസ്തമായിട്ടുള്ള ചികിത്സാ രീതികളാണ് അവലംബിക്കേണ്ടത്. ഉദാഹരണത്തിന്, പ്രമേഹം എന്ന പ്രാഥമിക രോഗം ആണ് CTS എന്ന അസുഖത്തിന്റെ കാരണമെന്നുണ്ടെങ്കിൽ പ്രമേഹം നിയന്ത്രിക്കുക എന്നുള്ളതാണ് CTS കുറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തൈറോയ്ഡ് സംബന്ധമായ അസുഖങ്ങളുള്ള രോഗികളിലും ഇതേപോലെ തന്നെ പ്രാഥമിക അസുഖത്തിന് തന്നെയാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. പോഷകക്കുറവ് കാരണമാണ് രോഗലക്ഷണങ്ങൾ എന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുക എന്നുള്ളതാണ് പ്രതിവിധി. ഇത്തരത്തിൽ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ താൽക്കാലികമായ രോഗശമനം മാത്രമേ ലഭിക്കുകയുള്ളൂ. രാത്രി രോഗലക്ഷണങ്ങൾ കൂടുതലുള്ളതുകൊണ്ട് ബാധിച്ചിരിക്കുന്ന കൈക്കുഴയിൽ റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. കൂടുതൽ മുറുകാതിരിക്കുക എന്നുള്ളതും തീരെ അയഞ്ഞു പോകരുത് എന്നുള്ളതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വൈദ്യനിർദ്ദേശത്തോടെ മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളതും വൈദ്യനിർദ്ദേശം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം പരിപൂർണമായി അവസാനിപ്പിക്കുക എന്നുള്ളതും പ്രധാനമാണ്. കൈക്കുഴ ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുമ്പോൾ ഞരമ്പിന് സമ്മർദ്ദം വന്ന് രോഗലക്ഷണങ്ങൾ കൂടും എന്നുള്ളത് കൊണ്ട് കൈക്കുഴ സാധാരണ രീതിയിൽ നിവർന്നു തന്നെ ഉറങ്ങുന്ന സമയം മുഴുവൻ ഇരിക്കുക എന്നുള്ളതാണ് റിസ്റ്റ് സ്പ്ലിന്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം. CTS എന്ന അസുഖത്തിന്റെ ആയുർവേദ സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. രോഗത്തിന്റെ ഘട്ടം അനുസരിച്ചാണ് എന്തു ചികിത്സ വേണമെന്നും എത്ര കാലമെടുക്കുമെന്നുള്ളതും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നും നിശ്ചയിക്കുന്നത്. ആദ്യഘട്ടത്തിലുള്ള രോഗിക്ക് ആ ഭാഗത്ത് നാഡിക്ക് സംഭവിച്ച സമ്മർദ്ദം കുറയ്ക്കുന്നതിന് ഉള്ളിൽ കഴിക്കുന്ന മരുന്നുകൾ ഏകദേശം 2-4 ആഴ്ചയ്ക്കും ഇടയ്ക്ക് ലക്ഷണങ്ങൾ ശമിപ്പിക്കുന്നതിന് സഹായിക്കും. ആ ഭാഗത്തെ ചലനക്ഷമത്വം വീണ്ടെടുക്കുന്നതിനുള്ള വ്യായാമങ്ങളോടൊപ്പം ബലം കിട്ടുന്നതിനും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തുന്നതിനും വേണ്ട മരുന്നുകൾ ഏകദേശം 2 മുതൽ 4 വരെയുള്ള കാലയളവിൽ കഴിച്ച് മരുന്ന് അവസാനിപ്പിക്കാൻ സാധിച്ചേക്കും. മറ്റു രോഗങ്ങൾ ഉള്ള രോഗികൾ അത്തരം രോഗങ്ങളെ വരുതിയിൽ നിർത്തുന്നതിനുള്ള ശ്രദ്ധ തുടർന്നും പാലിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ രണ്ടാമത് വരുന്നതിനെ തടയാൻ സാധിക്കൂ. ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള വ്യായാമം കുറച്ചുനാൾ കൂടി തുടരുന്നത് ഫലപ്രദമാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ ഗുണം നിലനിൽക്കുന്നതിനു വേണ്ടി രസായന ഗുണമുള്ള ആയുർവേദ ഔഷധങ്ങൾ നിശ്ചിത കാലത്തേക്ക് വൈദ്യനിർദ്ദേശത്തോടെ ശീലിക്കുന്നതും നല്ലതാണ്. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആദ്യഘട്ടത്തിലെ മരുന്നുകൾ കഴിച്ച് ലക്ഷണങ്ങൾ കുറഞ്ഞതിനു ശേഷം രണ്ടാമത്തെ ഘട്ടത്തിൽ ബലം കിട്ടുന്നതിനും രോഗം രണ്ടാമത് വീണ്ടും വരാതിരിക്കുന്നതിനും വേണ്ടിയുള്ള ശ്രദ്ധ കൂടി തുടരേണ്ടതുണ്ട്. രോഗലക്ഷണങ്ങൾക്കനുസരിച്ച് ചികിത്സയോടുള്ള രോഗത്തിന്റെയും രോഗിയുടെയും പ്രതികരണത്തിനനുസരിച്ചും മരുന്ന് അല്ലാതെ ശ്രദ്ധിക്കേണ്ട വ്യായാമം, ജീവിതശൈലി ക്രമീകരണം തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ചും ഈ കാലഗണനയിൽ വ്യത്യാസം വരാം. രണ്ടാമത്തെ ഘട്ടത്തിലുള്ള രോഗികൾക്ക് ആദ്യഘട്ടം മരുന്നുകൊണ്ട് രോഗലക്ഷണങ്ങൾ പൂർണ്ണമായി ശമിച്ചില്ലെങ്കിൽ മർമ്മ ചികിത്സ, അനുശസ്ത്ര ചികിത്സ, വിദ്ധകർമ്മം, അഗ്നികർമ്മം, ശൃംഗചികിത്സ തുടങ്ങിയവ ഇത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാർ ചെയ്യാറുണ്ട്. വളരെ പെട്ടെന്ന് രോഗശമനം ഉണ്ടാക്കും എന്നുള്ളതും രണ്ടാമത് വരാനുള്ള സാധ്യതയെ കുറയ്ക്കും എന്നുള്ളതുമാണ് ഇത്തരം ചികിത്സാ രീതികളുടെ പ്രത്യേകത. ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മാത്രം ഇത്തരം ചികിത്സകൾ ചെയ്താൽ മതിയാകും. ഈ ചികിത്സാ രീതികൾക്കും മുൻപും ശേഷവും ചെയ്യേണ്ട കാര്യങ്ങളും രോഗി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൃത്യമായി പാലിക്കുക എന്നുള്ളത് പൂർണ്ണമായ രോഗമുക്തിക്ക് പ്രധാനമാണ്. രോഗലക്ഷണങ്ങൾ ശമിച്ചതിന് ശേഷം ഈ അസുഖം വരുന്നതിന് മുമ്പ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതേ രീതിയിൽ പിന്തുടരുന്നതിന് വേണ്ടി വ്യായാമങ്ങൾ ശീലിക്കുക എന്നുള്ളത് പ്രധാനമാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഉള്ള രോഗികളിൽ ലക്ഷണങ്ങൾക്ക് ശമനം ഉണ്ടാക്കാമെന്നുണ്ടെങ്കിലും പേശികളുടെ ബലക്കുറവും തൊട്ടാൽ അറിയായിക തുടങ്ങിയ ലക്ഷണങ്ങളും 100% ഇല്ലാതെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ ഘട്ടത്തിലെത്തിയാൽ ചികിത്സ പ്രയാസമാണ് എന്നുള്ളതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായ വൈദ്യനിർദ്ദേശം പാലിക്കുകയും പരിപൂർണമായ രോഗശമനത്തിന് വേണ്ട കാര്യങ്ങൾ രോഗി ശ്രദ്ധിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. മൂന്നാമത്തെ ഘട്ടത്തിലെ ചികിത്സ ആദ്യ രണ്ട് ഘട്ടത്തിലുള്ള രോഗികളെ അപേക്ഷിച്ച് സമയം കൂടുതലെടുക്കുകയും എന്നാൽ അത്രയും ഫലപ്രദം അല്ലാതെയാണ് കണ്ടുവരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യുന്ന ആയുർവേദ ചികിത്സാ രീതികൾ, ജീവിതശൈലി ക്രമീകരണങ്ങൾ, വ്യായാമം തുടങ്ങിയവ CTS എന്ന അസുഖത്തിന് വളരെ പ്രയോജനകരമായി കണ്ടുവരുന്നു. ശരിയായ രോഗനിർണയം, കൃത്യസമയത്തുള്ള ചികിത്സ എല്ലാ അസുഖങ്ങളിലും എന്ന പോലെ ഇവിടെയും പ്രസക്തമാണ്. നമ്മുടെ ശരീരത്തിന്റെ സ്വാഭാവികമായ പ്രവർത്തനങ്ങളെ തടയുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ അസുഖം വളരെ ശ്രദ്ധയോടും കൃത്യതയോടും സമീപിക്കേണ്ട ഒന്നാണ്. നമുക്കൊന്നു ചേർന്ന് സ്വാഭാവികമായ ആരോഗ്യം നിലനിർത്തുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളാം.
1: കാർപ്പൽ ടണൽ സിൻഡ്രോം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ആയുർവേദ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ ജിക്കു എലിയാസ് ബെന്നി.
2: ഏഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കു വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന വരയൻ കൊതുകുകൾ അഥവാ പുലിക്കൊതുകുകളാണ് ഇവ. കെട്ടിക്കിടക്കുന്ന ശുദ്ധജലത്തിലാണ് ഇത്തരം കൊതുകുകൾ മുട്ടയിട്ട് വളരുന്നത്.
3: ഡെങ്കിപ്പനി പകരുന്നത് എങ്ങനെ? രോഗമുള്ള ഒരാളെ കടിക്കുമ്പോൾ വൈറസുകൾ കൊതുകിന്റെ ഉമിനീർ ഗ്രന്ഥിയിലെത്തുകയും പിന്നീട് ആരോഗ്യമുള്ള മറ്റൊരാളെ കടിക്കുമ്പോൾ ഉമിനീർ വഴി രക്തത്തിൽ കലർന്ന് രോഗമുണ്ടാക്കുകയും ചെയ്യുന്നു. കൊതുക് വഴി മാത്രമേ ഡെങ്കിപ്പനി ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുകയുള്ളൂ.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം സന്തോഷ് വർമ്മ എഴുതി, ജെ എക്സ് ബിജോയ് സംഗീതം നൽകി, അതുൽ നറകര പാടിയത്, ചിത്രം കടുവ.

ഒരു ഗാനം കൂടി കേൾക്കാം. അനന്തഭദ്രം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ. ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം ദോം

0: ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. 1-2 ഈണപ്പൂക്കുടയിൽ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 1:00.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധത്തിൽ മികച്ച പുരോഗതി കൈവരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. ന്യൂഡൽഹിയിൽ ഇന്ത്യ ഇന്തോനേഷ്യ ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. നടൻ സലീംകുമാറിന്റെ സംസ്കാരം വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെ കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആദരാഞ്ജലി അർപ്പിച്ചു. തനത് ശൈലിയിലെ അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനനായ കലാകാരനായിരുന്നു സലീംകുമാറെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. സലീംകുമാറിന്റെ വേർപാട് ചലച്ചിത്ര മേഖലയ്ക്ക് വലിയ നഷ്ടമാണെന്ന് അദ്ദേഹം അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെ 5 ഓറഞ്ച് ജാഗ്രത നൽകിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 7 ഓറഞ്ച് ജാഗ്രതയും 7 മഞ്ഞ ജാഗ്രതയുമാണ്. കനത്ത മഴയെ തുടർന്ന് വയനാട് ജില്ലയിലെ ക്വാറികളുടെ പ്രവർത്തനവും യന്ത്രസഹായത്തോടെ മണ്ണ് നീക്കവും ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ തടഞ്ഞതായി ജില്ലാ കളക്ടർ. ദുർബല പ്രദേശങ്ങളിലെ ഹോംസ്റ്റേ ഉൾപ്പെടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുടെയും അഡ്വഞ്ചർ ടൂറിസം സെന്ററുകളുടെയും പ്രവർത്തനവും ട്രക്കിങ്ങുകളും തടഞ്ഞു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴയിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. അന്താരാഷ്ട്ര സൈക്കിൾ ദിനത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് സൈക്കിൾ റാലി സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര കായിക താരം ഒളിമ്പ്യൻ KT ഇർഫാൻ ബീച്ചിൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2 ഇന്ത്യയ്ക്ക് 7 നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 519 റൺസ് എടുത്തിട്ടുണ്ട്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 2:00.

ഈണപ്പൂക്കുടയിലൂടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുന്നതിനായി ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ അയക്കാം. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 8281420305. സന്ദേശങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്: ഇഷ്ടഗാനത്തിന്റെ തുടക്കം, ചിത്രത്തിന്റെ പേര്, സന്ദേശം അയക്കുന്ന ആളിന്റെ പേരും സ്ഥലവും.

രണ്ടു മണിവരെയാണ് ഈണപ്പൂക്കുടയുടെ സമയം. ശ്രോതാക്കൾക്ക് ഇപ്പോൾ തന്നെ സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ ഒരിക്കൽ കൂടി 8281424205.

ഈണപ്പൂക്കുടയിലെ ആദ്യഗാനം, പ്രാവച്ചമ്പലം മൊട്ടമൂട് നിന്ന് സുനിൽ, അനിത, അമ്പാടി എന്നിവർ ആവശ്യപ്പെട്ടതാണ്. കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിനുവേണ്ടി പ്രദീപ് പള്ളുരുത്തി പാടിയത്. അനിൽ പനച്ചൂരാന്റെ വരികൾ, എം ജയചന്ദ്രന്റെ സംഗീതം.

0: ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് ഇന്നത്തെ പരിപാടികൾ അവതരിപ്പിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: എടാ, നീ കൈയെഴുകുന്നില്ലേ?
2: ഓ, അതിലൊന്നും വലിയ കാര്യമില്ലെന്നേ.
1: അതിലാണ് വലിയ കാര്യമുള്ളത്. ഫുഡ് സേഫ്റ്റി തുടങ്ങുന്നത് തന്നെ ഇതുപോലുള്ള ആരോഗ്യശീലങ്ങളിലൂടെയാ. കൈയെഴുകൽ മുതൽ അത് തുടങ്ങും. ലൈസൻസ് ഉള്ള വൃത്തിയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് ഫുഡ് വാങ്ങാം. ലേബലുകൾ ഉണ്ടോന്ന് ഉറപ്പുവരുത്തുക. എക്സ്പയറി ഡേറ്റ് ചെക്ക് ചെയ്യുക. പ്രോപ്പർ ആയ രീതിയിൽ സ്റ്റോർ ചെയ്യുക. ഹൈജീനിക് ആയ രീതിയിൽ കുക്ക് ചെയ്യുക. ഇതൊക്കെ അതിലുൾപ്പെടും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളാവും നമ്മളെ കാത്തിരിക്കുന്നത്.
2: സോറി, ഞാൻ അത്രയും ആലോചിച്ചില്ല.
3: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ തെറ്റായ ആഹാരശീലങ്ങളെ ഉപേക്ഷിക്കാനുള്ള തീരുമാനം നമുക്ക് ഒന്നിച്ചെടുക്കാം. ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: കടക്കിൽ നിന്ന് ബിജു ആവശ്യപ്പെട്ട ഗാനമാണ് ഇണപ്പൂക്കുടയിൽ. അടുത്തതായി ശ്രീമൂലനഗരം വിജയൻ എഴുതി, വിദ്യാധരൻ സംഗീതം നൽകി, യേശുദാസ് പാടിയതാണ്. ചിത്രം എന്റെ ഗ്രാമം.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: June 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
2: ദേവരാഗം എന്ന ചിത്രത്തിന് വേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം ആവശ്യപ്പെട്ടത് പുതുകുളത്ത് നിന്ന് ധന്യ, ലക്ഷ്മി, നയന, നേഹ, നിയ, ഉഷ എന്നിവർ. ഗാനരചന MD രാജേന്ദ്രൻ. സംഗീതം നൽകിയത് MM കീരവാണി.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഷാജഹാൻ മരുദിനകം ആവശ്യപ്പെട്ട ഗാനമാണ് ഈണപ്പൂക്കുടയിൽ അടുത്തത്. വചനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയതാണിത്. ഒ എൻ വി കുറിപ്പിന്റെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. ബെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റി ഗാലറി, ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, ബെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കെ ശിവദാസപുരത്തും.
2: ഇണപൂക്കുടയിലെ അടുത്ത ഗാനം ചെറുപാലോട് നിന്ന് കൃപാജി നായർ ആവശ്യപ്പെട്ടതാണ്. അടവുകൾ 18 എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം.

0: ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ചിത്രം സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ വരികൾ ഒ എൻ വി കുറുപ്പ്, സംഗീതം നൽകിയത് ഇളയരാജ. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് മണമ്പൂരിൽ നിന്ന് അജിതാണ്.

0: എന്തായാലും എം ആർ ടി ഹോംനീഡ്സിൽ പോണം.
1: എന്താ കാര്യം പറ?
0: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ദേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
2: സന്ദർശിക്കൂ എം ആർ ടി ഹോംനീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഈണപ്പൂക്കുടയിലെ അടുത്ത ഗാനം അരുവിക്കര ഇരുമ്പയിൽ നിന്ന് അളകനന്ദ, ദേവാൻഷ്, ശ്രാവൺ എന്നിവർ ആവശ്യപ്പെട്ടതാണ്. അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഈ ഗാനം പാടിയത് ചിത്ര. എസ് രമേശൻ നായരുടെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിൻ കിട്ടെ.
1: എയർവിംഗ് അക്കാദമിയിൽ BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: ത്രിവേണി എന്ന ചിത്രത്തിനു വേണ്ടി സുശീല പാടിയ ഗാനം, വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് കഴക്കൂട്ടത്തു നിന്ന് രാജമ്മ.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
1: സീരിയൽ അഭിനയിച്ചതിന് ശേഷം വീട്ടുകാർക്കാണ്, വീട്ടമ്മമാർ എവിടെയുണ്ടോ, മലയാളികൾ എവിടെയുണ്ടോ, എവിടെ ചെന്നാലും, ഇപ്പൊ അമേരിക്കയിലെത്തിയാലും ന്യൂയോർക്കിന്റെ നഗരത്തില് നടുക്ക് നിൽക്കുമ്പോഴും ഐ വാച്ച് യുവർ സീരിയൽസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ അനുഭവങ്ങൾ നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ട്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
2: ചിത്രം രാക്കുയിലിൻ രാഗസദസ്സിൽ യേശുദാസും അരുന്ധതിയും പാടിയ ഗാനത്തിനായി സന്ദേശമയച്ചത് അമ്പലത്തറയിൽ നിന്നും രശ്മി. ഈ ഗാനത്തിന്റെ രചന എസ് രമേശൻ നായർ, സംഗീതം നൽകിയത് എം ജി രാധാകൃഷ്ണൻ.

0: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടിയും വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: ചിത്രം ലോറ നീ എവിടെ. ഈ ഗാനം പാടിയത് എ എം രാജയും ബി വസന്തയും. വയലാറിന്റെ വരികൾ, എം എസ് ബാബുരാജിന്റെ സംഗീതം. ഗാനത്തിനായി സന്ദേശം അയച്ചത് പോത്തൻകോട് നിന്ന് മെഹബൂബ്.

0: QR കോഡ് സ്കാൻ ചെയ്യൂ, 5000 ക്യാഷ് ബാക്ക് നേടൂ. ആഹാ, കോൾ അടിച്ചല്ലോ.
1: കുടുങ്ങി. UPI പിൻ എൻട്രിങ് പണം അയക്കാനായി മാത്രം.
2: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ഇണപ്പൂക്ക് പൂക്കുടയിലെ അടുത്ത ഗാനം കാസർഗോഡ് കാഞ്ഞങ്ങാട് നിന്ന് ഗോവിന്ദൻ പുതുമന ആവശ്യപ്പെട്ടതാണ്. അയോധ്യ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും മാധുരിയും സംഘവും പാടിയത്. പി ഭാസ്കരന്റെ വരികൾ, ജി ദേവരാജന്റെ സംഗീതം.

ഈണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ആയിരപ്പുറ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയതാണ്. കാവാലത്തിന്റെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി സന്ദേശമയച്ചത് അഴൂരിൽ നിന്ന് സുജിത് ബാലകൃഷ്ണൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ ഈണപ്പൂക്കുട സമാപിക്കുന്നു. ഈണപ്പൂക്കുടയിലേക്ക് സന്ദേശങ്ങൾ അയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി. പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ജോമോൻ മാത്യു. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: അന്താരാഷ്ട്ര വിപണിയിൽ LPG വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിൽ ലോകത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് ഗാർഹിക പാചകവാതകം ലഭ്യമാക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ്. ഇന്ത്യയിലെ സിലിണ്ടർ വില അയൽ രാജ്യങ്ങളെക്കാൾ കുറവാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ച് സുരക്ഷിതവും ശുചിത്വമേറിയതുമായ ഭക്ഷണം ഉറപ്പാക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്രമന്ത്രി JP നദ്ദ. നല്ല ഭക്ഷണശീലങ്ങൾ പിന്തുടർന്ന് ആരോഗ്യകരവും സ്വയം പര്യാപ്തവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാൻ എല്ലാവരും കൈകോർക്കണമെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിലൂടെ ആഹ്വാനം ചെയ്തു. നടൻ സലീം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ വൈകിട്ട് പറവൂരിലെ വീട്ടുവളപ്പിൽ. പറവൂർ ടൗൺ ഹാളിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെ സമൂഹത്തിലെ വിവിധ മേഖലകളിലെ നിരവധി പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. സലീം കുമാറിന്റെ നിര്യാണത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അനുശോചിച്ചു. കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. CBSE 12-ാം ക്ലാസ് മാർക്ക് വെരിഫിക്കേഷനും പുനർമൂല്യനിർണയത്തിനും ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷിക്കാം. വിദ്യാർത്ഥികളുടെ താൽപര്യം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് CBSE സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൽ ഇന്ന് ഇളനീർ വെപ്പ്. നാളെയാണ് ഇളനീരാട്ടവും അഷ്ടമി ആരാധനയും. മുള്ളൻപൂരിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഏക ക്രിക്കറ്റ് ടെസ്റ്റിൽ 2-ാം ദിനം ഇന്ത്യക്ക് 8 വിക്കറ്റ് നഷ്ടം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 564 റൺസ് എടുത്തിട്ടുണ്ട്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം. വൈകുന്നേരം 5 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 2 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. തുടർക്കഥ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയതാണ് അടുത്ത ഗാനം. ONV ഗ്രൂപ്പിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

0: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: മുല്ലനേഴിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം, യേശുദാസ് പാടിയത്, ചിത്രം സന്മനസ്സുള്ളവർക്ക് സമാധാനം.

ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. സുരേഷ് ഹരി എഴുതി, വിശ്വജിത്ത് സംഗീതം നൽകി, സിത്താര പാടിയത്. ചിത്രം സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ?

0: ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്നു.
1: എന്നാൽ സുരക്ഷിതമായ ഭക്ഷ്യോൽപാദനവും ശുചിത്വപരമായ കൈകാര്യം ചെയ്യലും ബോധപൂർവമായ തെരഞ്ഞെടുപ്പുകളും വഴി ഇവയിൽ പലതും നമുക്ക് തടയാനാകും.
0: വലിയ ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം എന്ന ലോക ഭക്ഷ്യസുരക്ഷാ ദിന സന്ദേശം നമുക്ക് ഏറ്റെടുക്കാം.
1: സുരക്ഷിത ഭക്ഷണം ഒരുക്കുന്നതിനായും ആരോഗ്യകരമായ ജീവിതം നയിക്കുന്നതിനുമായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം.
0: ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
2: ചിത്രം മിൻസാര കനവ്, പാടിയത് സുജാതയും വാസുദേവനും.

തിരയിപ്പൂക്കളിൽ ഇനി കേൾക്കാം മഹാനദി എന്ന ചിത്രത്തിലെ ഗാനം.

0: ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനം. ആശംസകളോടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.
1: തിരയിപ്പുകളിൽ ഇനി കേൾക്കാം ചിത്രപാടിയ ഗാനം. ചിത്രം ഓട്ടോഗ്രാഫ്.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ തിരയപ്പൂക്കൾ സമാപിക്കുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൗമാരക്കാരായ പെൺകുട്ടികളെയും യുവതികളെയും ഏറ്റവും കൂടുതൽ അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് PCOD. പ്രായഭേദമന്യേ മിക്കവാറും സ്ത്രീകളിൽ PCOD എന്ന അവസ്ഥ കാണാറുണ്ട്. എന്താണ് PCOD? അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതിന്റെ പ്രതിരോധത്തെക്കുറിച്ചുമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം വിദുര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ ഡോക്ടർ ധന്യജി കൃഷ്ണൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നൊരു വാക്കാണ് PCOD. എന്താണ് PCOD?
2: PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, അല്ലെങ്കിൽ അതിനെ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്നും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പൊ അതൊരു ഹോർമോണൽ അസുഖമാണ്. അതായത് നമ്മുടെ സ്ത്രീകളുടെ ശരീരത്ത് സ്ത്രീ സഹജമായ ഹോർമോൺസും പുരുഷ സഹജമായ ഹോർമോൺസും ഉണ്ട്. സാധാരണയായി സ്ത്രീ സഹജമായ ഹോർമോൺസ് ആണ് കൂടുതൽ വേണ്ടത്. പക്ഷേ ഈ ഒരവസ്ഥയിൽ PCOS എന്ന് പറയുന്ന കണ്ടീഷനിൽ പുരുഷ ഹോർമോൺസ് അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അതിൻ്റെതായ വളരെയധികം പ്രശ്നങ്ങൾ സ്ത്രീകളുടെ ശരീരത്തിൽ കണ്ടുവരുന്നു. അതാണ് PCOS. പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുമ്പോൾ പല രോഗലക്ഷണങ്ങളും പല ലബോറട്ടറി ടെസ്റ്റുകളും എല്ലാം കൂടെ ചേർന്ന് ഡയഗ്നോസിസിലെത്തുമ്പോഴാണ് നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷ സഹജമായ ഹോർമോൺസ് ശരീരത്ത് കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ വരും. അതിൻ്റെ ഭാഗമായിട്ട് ഓവറീസിൽ പോളിസിസ്റ്റിക് എന്ന് വെച്ചാൽ ഒന്നിലധികം വളരെയധികം കൂടുതൽ സിസ്റ്റുകൾ ഉണ്ടാകുന്ന അവസ്ഥ, അത് നമ്മൾ പലപ്പോഴും അൾട്രാസൗണ്ടിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് അതിന് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്ന പേരുണ്ടാകാൻ ഉള്ള കാരണം.
1: മാഡം, ഈ PCOD ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: അതായത് ഇതിന് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു കാരണം നമുക്ക് ഇതുവരെ പറയാനായിട്ടില്ല. പക്ഷെ പല കാര്യങ്ങളും ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഒന്നെന്ന് വെച്ചാൽ ജനിതകം, അതായത് ജനറ്റിക് ആയിട്ട് എന്തെങ്കിലും നമുക്ക് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഉണ്ടാകാനുള്ള ഒരാളാണെങ്കിൽ അത് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ട് എൻവയോൺമെന്റൽ കാരണങ്ങൾ കൊണ്ട്, അതിൽ നമ്മുടെ ജീവിതചര്യ ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. പിന്നെ അമിതവണ്ണം, ഇതെല്ലാം ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു കാരണം നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് പറയാനില്ല. ഇതെല്ലാം ഇതിനെ അസുഖം വരാൻ സഹായിക്കുന്ന ഫാക്ടേഴ്സ് ആയിട്ട് നമ്മൾ കാണുന്നു.
1: മാഡം, ഈ രോഗാവസ്ഥയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: പലപ്പോഴും നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള OP കളിൽ നോക്കുമ്പോൾ വളരെയധികം കുട്ടികൾ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറയും, ഞങ്ങൾക്ക് പോളിസിസ്റ്റിക് ഓവറീസ് ആണോ എന്ന് ചോദിക്കും. അപ്പം എല്ലാവർക്കും ഏകദേശം പോളിസിസ്റ്റിക് ഓവറീസിനെ കുറിച്ച് അറിയാം, അതിൻ്റെതായ ആശങ്കകളും അവർക്കുണ്ട്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്ന ഒരു മെൻസ്ട്രൽ അല്ലെങ്കിൽ ഒരു ആർത്തവ ചക്രത്തിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോൾ അതെല്ലാം പോളിസിസ്റ്റിക് ഓവറീസ് ആയിട്ടാണ് തന്നെത്താനെ ഡയഗ്നോസ് ചെയ്ത് വരുന്നത്. ഇത് വളരെയധികം ആശങ്കകൾ കുട്ടികളിലുണ്ടാക്കും. പ്രത്യേകിച്ച് കൗമാരപ്രായക്കാർക്ക് നമ്മളിത് കണ്ടുവരുന്നു. അപ്പൊ അവരെല്ലാം അവർക്ക് സ്വാഭാവികമായിട്ടുള്ള ആർത്തവ ചക്രത്തിലുള്ള വ്യതിയാനങ്ങൾ വരാം. അപ്പൊ അവരെല്ലാം അത് പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ആയിട്ടാണ് തന്നെത്താനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ വീണ്ടും ഗൂഗിൾ ചെയ്ത് അതിനകത്തുള്ള ആശങ്കകൾ വരും. നമ്മളാണെങ്കിൽ ഒരു പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ വേണം. മിനിമം ഒരു 3 കാര്യങ്ങളാണ് നമ്മൾ ഫാക്ടേഴ്സ് ആയിട്ട് പറയുന്നത്. അതിൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം എന്ന് പറയാറുള്ളൂ. പലപ്പോഴും ഏത് ഡോക്ടർ അടുത്ത് ചെന്നാലും ആർത്തവ ചക്രത്തിൽ വ്യതിയാനങ്ങൾ ഉള്ളപ്പോൾ നമ്മളൊരു അൾട്രാസൗണ്ട് ചെയ്യും. ചെയ്യുമ്പോൾ അതിനകത്ത് പലപ്പോഴും സിസ്റ്റ് ഉള്ള ഓവറി കാണും. അതുകൊണ്ട് നമുക്ക് അങ്ങ് ഡയഗ്നോസ് ചെയ്യേണ്ട ആവശ്യമില്ല. 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതായത് ആർത്തവ ചക്രത്തിൽ വ്യതിയാനങ്ങളും പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടെങ്കിലും അതിനെ നമുക്ക് വേണമെങ്കിൽ ഡയഗ്നോസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പുരുഷ ഹോർമോൺസിന്റെ അമിതമായ ഉൽപ്പാദനം കൊണ്ടുണ്ടാകുന്ന ചില ലക്ഷണങ്ങളുണ്ട്. അതായത് രോമ വളർച്ച, ആ പുരുഷന്മാർക്ക് വരുന്നത് പോലെ മുഖത്തും നെഞ്ചിന്റെ ഫ്രണ്ട് ഭാഗത്തും ഒക്കെ വരുന്ന രോമ വളർച്ച, ഹെയർ ലോസ്, മുടി കൊഴിച്ചിലുണ്ടാകുക, കഷണ്ടി വരിക, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ഈ പുരുഷ ഹോർമോണിന്റെ ചേഞ്ച് കൊണ്ടുണ്ടാകുന്നതാണ്. അതുകൊണ്ടുള്ള ചേഞ്ചസ് കാണിക്കുക, അതൊരു ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയ ആണ്. അപ്പൊ അങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പുരുഷ ഹോർമോൺ കൂടുതൽ. അപ്പൊ ഈ പറഞ്ഞ പിന്നെ അൾട്രാസൗണ്ടിൽ ഈ പറഞ്ഞ പോളിസിസ്റ്റിക് ഓവറിയുടെ ലക്ഷണങ്ങൾ കാണുക. ഇത്രയും കാര്യങ്ങളിൽ 2 എണ്ണമെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ വെറുതെ പോയി ഒരു അൾട്രാസൗണ്ട് ചെയ്തു അതിനകത്ത് പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ട് എന്ന് വെച്ച് നമ്മൾ ഒരാളെ ബ്രാൻഡ് ചെയ്യാൻ പാടില്ല. ബ്രാൻഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ആശങ്കകൾ ഉണ്ടാക്കും. ഈ എല്ലാവരും രോഗാതുരരാണെന്നൊരു വിചാരം മനസ്സിലുണ്ടാകും. അപ്പം പറഞ്ഞതുപോലെ മെൻസ്ട്രൽ ആർത്തവ ചക്രത്തിലുള്ള വ്യതിയാനങ്ങൾ, പുരുഷ ഹോർമോണിന്റെ കൂടുതൽ കൊണ്ടുണ്ടാകുന്ന രോമവളർച്ച, ഹെയർ ലോസ് ഇത്, പിന്നെ കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പ് കാണുക, പിന്നെ അൾട്രാസൗണ്ടിൽ ഇതെല്ലാം വരുന്നതാണ് ഫീച്ചേഴ്സ് എല്ലാം വരുന്നതാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറീസിൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ കൗമാരപ്രായം വിട്ടു കഴിഞ്ഞാൽ പിന്നെ കല്യാണമൊക്കെ കഴിയുമ്പോൾ പിന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വന്ധ്യതയായിട്ടാണ് അത് കാണുന്നത്. പിന്നെ കൂടുതൽ കാലം കഴിയുമ്പോൾ ലൈഫ് സ്റ്റൈലിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ള അസുഖങ്ങളും കാണാം.
1: അതുപോലെ തന്നെ പി സി ഒ ഡി ഉള്ള ഒരു സ്ത്രീക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തെല്ലാമാണ്, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: ഈ പറഞ്ഞതുപോലെ ആർത്തവ ചക്രത്തിലുള്ള വ്യതിയാനങ്ങൾ വരാം, നേരത്തെ പറഞ്ഞതുപോലെ രോമ വളർച്ച, പിന്നീട് വരുമ്പോൾ വന്ധ്യത, പിന്നെ ഈ പറഞ്ഞ ഹോർമോൺസ്, പുരുഷ സഹജമായ ഹോർമോൺസ് ഉണ്ട്, അത് കൊണ്ടും ഇൻസുലിൻ്റെ അളവ് ഉണ്ടെങ്കിലും അത് ഇൻസുലിൻ്റെ ആക്ഷൻ കറക്റ്റായിട്ട് നടക്കുന്നില്ല, ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പൊ ഇൻസുലിൻ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അപ്പം കുറെ നാൾ കഴിയുമ്പോൾ ഇവർക്ക് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, ഇതൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ആർത്തവ ചക്രത്തിലുള്ള വ്യതിയാനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്നത് എന്താണ്? ഒന്നുകിൽ ആർത്തവം വരാതിരിക്കുക, അല്ലെങ്കിൽ കുറഞ്ഞ ആർത്തവം വരിക, വർഷത്തിൽ 9 താഴെ ആർത്തവ ചക്രങ്ങൾ വരിക, അങ്ങനെയൊക്കെ ഉള്ളപ്പോഴാണ് നമ്മൾ ആർത്തവം കുറവെന്ന് പറയുന്നത്. അതാണ് അവരിൽ കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. അപ്പൊ അതങ്ങനെ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻഡോമെട്രിയം, യൂട്രസിനകത്തുള്ള ആ പാളി, അത് തിക്കിണ്ടാകാനും ഭാവിയിൽ എൻഡോമെട്രിയൽ ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട്.
1: മേഡം നേരത്തെ പറഞ്ഞതുപോലെ വന്ധ്യതയ്ക്കുള്ള പല കാരണങ്ങളിൽ ഒന്ന് പി സി ഒ ഡി ആണല്ലോ. അപ്പോ ചോദ്യം ഇതാണ്, ഈ വിവാഹപ്രായമെത്തിയ സ്ത്രീകൾ അല്ലെങ്കിൽ യുവതികൾ ഈ പി സി ഒ ഡി ഇല്ല എന്ന് ഉറപ്പാക്കേണ്ട ഒരു ആവശ്യമില്ലേ? അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
2: വന്ധ്യതയ്ക്ക് ഒരു കാരണം മാത്രമാണ് പി സി ഒ ഡി, അതായത് ഈ റീപ്രൊഡക്റ്റീവ് ഏജ്, അതായത് ആർത്തവം തുടങ്ങി ആർത്തവം നിൽക്കുന്ന വരെ സമയമുള്ള ഒരു സ്ത്രീയിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന ഒരു എൻഡോക്രൈൻ അസുഖമാണ് പി സി ഒ. അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എടുത്തു കഴിഞ്ഞാൽ അനോവുലേറ്ററി, അതായത് അണ്ഡം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരവസ്ഥ, അതുകൊണ്ടുണ്ടാകുന്ന വന്ധ്യത, അതിൽ കൂടുതൽ ശതമാനവും പോളിസിസ്റ്റിക് ഓവറീസ് കൊണ്ടാണ്. അപ്പം എല്ലാ വന്ധ്യതയും പോളിസിസ്റ്റിക് ഓവറീസ് കൊണ്ടല്ല, ഇപ്പോൾ നമ്മൾ പല വന്ധ്യതകളും നോക്കുമ്പോൾ അതിൽ പോളിസിസ്റ്റിക് ഓവറീസ് ഒരു കാരണമായി നമ്മൾ കാണുന്നു. അപ്പൊ ഇതിന് ആദ്യം തന്നെ നമ്മൾ പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതുപോലെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ, അതായത് ആർത്തവചക്രത്തിലൊക്കെ വ്യതിയാനങ്ങളുള്ള സ്ത്രീകളാണെങ്കിൽ അവർ നേരത്തെ പോയി ഒരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റും ഡയഗ്നോസിസും ഒക്കെ ആയെങ്കിൽ അവർ ട്രീറ്റ്മെന്റ് എടുക്കുക. ട്രീറ്റ്മെന്റ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മുടെ വെയിറ്റ് റിഡക്ഷൻ, ആഹാരക്രമത്തിൽ കൊണ്ടുവരേണ്ട ചേഞ്ചസ്, പിന്നെ ഈ പറഞ്ഞതുപോലെ എന്താണ് അസുഖം, എന്താണ്

0: അങ്ങനെ ഉണ്ടെങ്കിൽ അവർ തന്നെ പറഞ്ഞു തരും എന്തൊക്കെ ചെയ്യണം, അതെല്ലാം ചെയ്തിട്ട് തയ്യാറായിരിക്കും, അത്രേ ഉള്ളൂ.
1: മാഡം, പി സി ഒ ഡി ഉള്ള ഒരു സ്ത്രീക്ക് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒപ്പം തന്നെ ചോദിച്ചോട്ടെ, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്?
0: പലപ്പോഴും നമ്മുടെ അടുത്ത് വരുന്ന പി സി ഒ ഡി ഉള്ള സ്ത്രീകളെല്ലാം വളരെ ആശങ്കയിലാണ്. അവര് ഓൾറെഡി ബ്രാൻഡഡ് ആണ് പി സി ഒ ആണെന്നുള്ളത്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല. പലരും പല കുത്തുവാക്കുകൾ പറയും. വന്ധ്യതയും കൂടെ ആണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പം ഇതിന് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ, നമ്മളെ മൊത്തത്തിൽ ഇതിനെ ചികിത്സിച്ച് മാറ്റാവുന്ന ഒരു അസുഖമല്ല, ഇതിനെ നിയന്ത്രിച്ച് നിർത്താമെന്നേ ഉള്ളൂ. ഇതുകൊണ്ടുണ്ടാക്കാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. അങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ്. അമിതവണ്ണം ഈ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങളെല്ലാം ആക്കം കൂട്ടും. അതായത് പുരുഷ ഹോർമോൺസ് കൂടുതൽ ഉണ്ടാകാനും പി സി ഒ കൂടുതൽ മോശമാകാനും സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അമിതവണ്ണം കുറയ്ക്കുക. പഠനങ്ങൾ കാണിക്കുന്ന 5 മുതൽ 10% വരെ ഒരു ഭാരക്കുറവുണ്ടായാൽ ഒരു സ്ത്രീയുടെ മൊത്തത്തിലുള്ള വണ്ണത്തിൽ നിന്ന് 5 മുതൽ 10% വരെ വെയിറ്റ് ലോസ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ആർത്തവചക്രങ്ങളെല്ലാം കറക്റ്റായിട്ട് വരും. അപ്പം നമ്മൾ അമിതവണ്ണമുള്ളവരാണെങ്കിൽ വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. അതിന് നമ്മുടെ ഫുഡും ആഹാരക്രമവും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപദേശിക്കുന്നത് ഒരു ഹെൽത്തി പ്ലേറ്റ് ആണ്. ഹെൽത്തി പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എല്ലാം വേണം, സമീകൃതമായിട്ടുള്ള എല്ലാം വേണം. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്, അന്നജം കുറഞ്ഞ ഒരു ഡയറ്റ്, അതെങ്ങനെ വരാം? കാൽഭാഗം അന്നജവും കാൽഭാഗം പ്രോട്ടീനും അരഭാഗം വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആകുന്ന ഒരു ഡയറ്റ് നമ്മൾ ആർക്കായാലും, ഈ സി ഉള്ളവർക്കായാലും അല്ലെങ്കിലും, അതാണ് ഏറ്റവും ആരോഗ്യകരമായ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പം ഡയറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. പിന്നെ എക്സസൈസ്. എക്സസൈസ് എന്ന് വെച്ചാൽ നമുക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ ചെയ്യണം. അല്ലെങ്കിൽ അമിതാവശ്യം കൊണ്ട് നമ്മൾ വലിയ എക്സസൈസുകൾ ചെയ്താൽ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പം എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും എന്ത് തരത്തിലുള്ള എക്സസൈസെങ്കിലും ചെയ്യണം. അത് ചെയ്യാം. പിന്നീട് ഈ പറഞ്ഞതുപോലെ അവർ വരുമ്പോൾ നമ്മൾ എന്താണ് അവരുടെ കംപ്ലയിൻ്റ് എന്ന് നോക്കി അതനുസരിച്ച് ട്രീറ്റ് ചെയ്യാം. അത് പിന്നെ ഡോക്ടറെ കാണണം. അപ്പം മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യത്തിനുള്ള ഒരു വണ്ണം മെയിൻറ്റെയിൻ ചെയ്യുക, എക്സസൈസ്. വണ്ണം കുറഞ്ഞില്ലെങ്കിലും ദിവസേന നമ്മൾ ചെയ്യുന്ന എക്സസൈസിന് ഒരു ഫലമുണ്ട്. അപ്പം എന്നും പോയി വെയിറ്റ് നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സസൈസ് ചെയ്താൽ തന്നെ അതിനും ഇതിലൊരു എഫക്റ്റ് ഉണ്ട്. അപ്പം ഈ പറഞ്ഞതുപോലെ അണ്ടോൽപാദനവും അണ്ടവിസർജനവും എല്ലാം കറക്റ്റായിട്ട് നടക്കുകയും ആർത്തവചക്രം റെഗുലർ ആക്കാനും വന്ധ്യത കുറയ്ക്കാനും ഒക്കെ സാധിക്കും.
1: മാഡം, അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത് ഈ പി സി ഒ ഡി ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളതാണ്. എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്?
0: ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ദൂരവ്യാപകമായ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. സാധ്യത മാത്രമേ ഉള്ളൂ, എല്ലാവർക്കും ഇല്ല. 100% എൻഡോമെട്രിയൽ ക്യാൻസർ വരും എന്നല്ല. അതേപോലെ തന്നെ അമിത രക്തസമ്മർദ്ദം, പ്രമേഹം എല്ലാം വരാനുള്ള സാധ്യതകളുണ്ട്. ഇതിനെല്ലാം നമുക്ക് നിയന്ത്രിച്ച് നിർത്താം. എങ്ങനെയാണ്? ഈ പറഞ്ഞതുപോലെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. പിന്നെ എൻഡോമെട്രിയൽ ക്യാൻസർ വരുന്ന എന്തുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. അതായത് ആർത്തവചക്രം നേരെ നടക്കാത്തത് കൊണ്ട് യൂട്രസിൻ്റെ അകത്തെ പാളിയായ എൻഡോമെട്രിയം കട്ടിപിടിക്കുന്നു. അപ്പം നമുക്ക് എന്ത് വേണം അതിന്? ഇടയ്ക്കിടയ്ക്ക് അതിനെ ഷെഡ് ചെയ്യിക്കണം. ഇടയ്ക്കിടയ്ക്ക് അതാണ് ആർത്തവചക്രം എന്ന് പറയുന്നത്. ഓരോ ആർത്തവും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അങ്ങനെ പി സി ഒ ഉള്ള ഒരാൾക്ക് ആർത്തവം കറക്റ്റായിട്ട് നടന്നില്ലെങ്കിൽ ആർത്തവം വരുത്താനുള്ള ഗുളികൾ കഴിക്കണം. അതിപ്പോൾ ഒരു ഡോക്ടർ തരുമ്പം, അയ്യോ അത് ഹോർമോണലാണ്, ഇംഗ്ലീഷ് ഡോക്ടേഴ്സ് എല്ലാം ഹോർമോണൽ ഗുളിക തരുന്നു എന്നുള്ള ഭയം കൊണ്ട് പലരും കഴിക്കില്ല. പക്ഷെ അത് ഹോർമോൺ ഇല്ലാത്ത ഹോർമോൺ നമ്മൾ സപ്ലിമെന്റ് ചെയ്യാണ്. ബോഡി നോർമലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ട ഹോർമോൺ ഈ അവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ അത് തരുന്നു, എൻഡോമെട്രിയത്തെ നമ്മൾ ഷെഡ് ചെയ്യിക്കുന്നു. അപ്പം അങ്ങനെ ആർത്തവം വരാത്ത ഒരു കുട്ടി നമ്മുടെ അടുത്ത് വരികയാണെങ്കിൽ അതിനെ ഒരു 3 മാസം ഇടവിട്ടെങ്കിലും ഷെഡ് ചെയ്യിക്കാനുള്ള മരുന്നുകൾ കൊടുക്കണം, അതായത് ആർത്തവം ഉണ്ടാക്കാനുള്ള. അങ്ങനെയാണ് നമ്മൾ ഈ ദൂരവ്യാപകമായ കോൺസിക്വൻസായ എൻഡോമെട്രിയൽ ക്യാൻസറിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നത്. അപ്പം ഇതിനെല്ലാം നമ്മൾ പേടിക്കുകയല്ല, അതിനുള്ള കറക്റ്റായിട്ടുള്ള ഡോക്ടർമാരിൽ എത്തുക, ട്രീറ്റ്മെന്റ് എടുക്കുക.
1: മാഡം, ഈ അവസരത്തിൽ ശ്രോതാക്കൾക്കായി ഒരു സന്ദേശം നൽകാമോ?
0: പി സി ഒ എന്ന് പറഞ്ഞാൽ ഒരു അവസ്ഥയാണ്, ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്ന ഒരവസ്ഥ. രോഗം എന്ന് പറയുന്നതിനേക്കാൾ അവസ്ഥ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അത് കുറച്ചും കൂടി ആക്സെപ്റ്റബിൾ ആയിരിക്കും. അപ്പം പി സി ഒ ഉണ്ട് എന്ന് വെച്ച്, ബ്രാൻഡഡ് ആയെന്ന് വെച്ച് നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഉണ്ടാകുന്ന, അതുകൊണ്ടുണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ, അതിനെ ട്രീറ്റ് ചെയ്യാനുള്ള മരുന്നുകൾ എടുക്കുക. മൊത്തത്തിൽ ക്യൂറബിൾ അല്ല. അതുകൊണ്ട് വരുന്ന കോൺസിക്വൻസസ് ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുക. അതിനെ നിയന്ത്രിച്ച് നിർത്താനുള്ള ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും കറക്റ്റായിട്ടുള്ള ചികിത്സകളും നമ്മൾ യഥാസമയം തേടിയാൽ മാത്രം മതി. അതിനുള്ള ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അപ്പം നമ്മൾ കറക്റ്റായിട്ട് എന്തെങ്കിലും ഇതേപോലെ പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ഡോക്ടറെ കാണുകയും അതിനുള്ള പ്രതിവിധികൾ നോക്കുകയും ചെയ്യാം. നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. എല്ലാവരും നോർമൽ, എപ്പോഴും 100% നോർമൽ അല്ല. അതുപോലെ ഒരു ചെറിയ വ്യതിയാനമായിരിക്കാം പോളിസിസ്റ്റിക് ഓവറീസ്. പലപ്പോഴും എന്ത് പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ സമൂഹത്തിൽ ഇത് ഓവർ ഡയഗ്നോസ്ഡ് ആണ്. എല്ലാവർക്കും അൾട്രാസൗണ്ടിനൊക്കെ ആക്സസിബിലിറ്റി ഉള്ളതുകൊണ്ട് ഓടിച്ചെന്ന് ഒരു സ്കാൻ എടുക്കുക, അതിനകത്ത്

0: പോളിസിസ്റ്റിക് ഓവറി കാണും. അത് അല്ല പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. പല ലക്ഷണങ്ങളും കൂടെ ഒത്ത ഒരു ഒരു രോഗ ലക്ഷണങ്ങളുടെ ഒരു സമൂഹം, അതാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം. അപ്പം അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കാണുക, അതിനുള്ള ട്രീറ്റ്മെന്റ് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുക. ജീവിതശൈലിയിൽ മാറ്റങ്ങളും വരുത്തുകയാണെങ്കിൽ നല്ല പരിധി വരെ പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം നമ്മുടെ കൺട്രോളിൽ നിർത്താവുന്നതാണ്.
1: പി സി ഒഡിയും അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെയും പ്രതിരോധത്തെയും കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ധന്യാജി കൃഷ്ണന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി അനന്തപുരി FM 101.9, സമയം 4 മണി കഴിഞ്ഞ് 40 സെക്കൻഡ്.

0: മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരുപാട് ചലച്ചിത്ര ഗാനങ്ങളുണ്ട്. പഴയ ഗാനങ്ങളോ പുതിയ ഗാനങ്ങളോ ഏതുമായിക്കോട്ടെ, അതിലേതെങ്കിലും ഒരു പ്രിയ ഗാനത്തിനായി നിങ്ങളുടെ ശബ്ദ സന്ദേശം യുവർ വോയിസിലേക്ക് അയക്കൂ. ഇന്നത്തെ യുവർ വോയിസിൽ കുറച്ച് ശ്രോതാക്കളുടെ ശബ്ദ സന്ദേശങ്ങളും അവരുടെ ഇഷ്ടഗാനങ്ങളും കേൾക്കാം നമുക്ക്.
1: എന്റെ പേര് അശ്വതി എന്നാണ്, ഞാൻ കഴക്കൂട്ടത്തു നിന്നാണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന സിനിമയിലെ കാത്തിരിപ്പു കൺമണി എന്ന പാട്ടാണ്. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളിൽ ഒന്നാണ്. എപ്പോഴും ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ടാണ്. ട്രാവൽ ചെയ്യുമ്പോഴും ഒക്കെ എപ്പോഴും എൻ്റെ പ്ലേലിസ്റ്റിലുണ്ടാവും. സോ എനിക്ക് ഈ പാട്ട് കേൾക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.

നമസ്കാരം, എൻ്റെ പേര് ആതിരി എന്നായിരുന്നു. ഞാൻ കൊല്ലത്തു നിന്നായിരുന്നേ. അപ്പം ഞാൻ അനന്തപുരി FM-ലെ യുവർ വോയിസ് പ്രോഗ്രാം കേൾക്കാറുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആൾക്ക് വേണ്ടി ഒരു സോങ് ആ പ്രോഗ്രാമിലൂടെ ഡെഡിക്കേറ്റ് ചെയ്ത് ഒന്ന് പ്ലേ ചെയ്തേക്കണേ. സോങ് ഇതായിരുന്നു ആദിർശ്യൻ മൂവിയിലെ ഇമകൾ ചിമ്മാതിരവും പകലും.

എൻ്റെ പേര് അജിത് എന്നാണ്. കൊല്ലം ജില്ലയിൽ ആണ് സ്വദേശം. എൻ്റെ സ്നേഹിതയ്ക്ക് വേണ്ടി ഡിസംബർ എന്ന സിനിമയിലെ സ്നേഹത്തുമ്പി എന്ന പാട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് തരണം.

0: ഭക്ഷ്യസുരക്ഷ ആരംഭിക്കുന്നത് നാം ഓരോരുത്തരിലും നിന്നാണ്.
1: ഭക്ഷണം കൈകാര്യം ചെയ്യുന്നതിന് മുമ്പ് കൈകൾ വൃത്തിയായി കഴുകുക.
0: ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
1: ഭക്ഷണം ശരിയായ രീതിയിൽ സൂക്ഷിക്കുക.
0: പാചക സമയത്ത് ശുചിത്വം പാലിക്കുക.
1: ചെറിയ മുൻകരുതലുകൾ വലിയ ആരോഗ്യ സംരക്ഷണമാണ്.
0: ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവർക്കും എന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 9495563321 9495563321

ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
2: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധമുണ്ടായി.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

0: യുവർ വോയിസ് തുടരുന്നു.
1: നമസ്കാരം, എന്റെ പേര് ജിജിൻ എന്നാണ്. നെയ്യാറ്റിൻകരയാണ് സ്വദേശം. അനന്തപുരി FM ലെ യുവർ വോയിസ് എന്ന ഈ പരിപാടിയിലൂടെ ഞാൻ ഇന്ന് കേൾക്കാനായി

ആഗ്രഹിക്കുന്നത്. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഒരു കുഞ്ഞു പൂവിന്റെ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. ഈ ഗാനം വളരെ മനോഹരമാണ്, അതേപോലെ എനിക്ക് വളരെ പ്രിയപ്പെട്ടത്.

ഹലോ, നമസ്കാരം. ഞാൻ പാർവതി. എന്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്താണ്. യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ഒരു ഗാനം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളുടെ ജീവിതവും കഥയും സ്വപ്നങ്ങളും ഒക്കെ പറയുന്ന ഒരു സിനിമയാണ് ഗപ്പി. ആ ഗപ്പി മൂവിയിലെ വളരെ മനോഹരമായ ഒരു ഗാനമാണ് തനിയെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. അപ്പൊ ആ ഗാനം എന്നെ സ്നേഹിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതുമായിട്ടുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്.

നമസ്കാരം, എൻ്റെ പേര് കീർത്തി. ഞാൻ ആറ്റിങ്ങയിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് യുവർ വോയിസ് എന്ന പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. തുടരും സിനിമയിലെ ചെമ്പഴക്ക എന്ന് പറഞ്ഞ ഗാനമാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മൂക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.

നമസ്കാരം, എന്റെ പേര് കൃപ എന്നാണ്. ഞാൻ തിരുവനന്തപുരം മങ്കാട്ടുകര താമസിക്കുന്നു. എനിക്ക് യുവർ വോയിസിലൂടെ ഒരു പാട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആരണ്യകം ചിത്രത്തിലെ ആത്മാവിൽ തൊട്ടു വിളിച്ചതുപോലെ.

നമസ്കാരം, എൻ്റെ പേര് സന്തോഷ് കുമാർ എന്നാണ്. വട്ടിയൂർക്കാവിലാണ് താമസിക്കുന്നത്. യുവർ വോയിസ് എന്ന പരിപാടി ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ഇപ്പൊ യുവർ വോയിസിലൂടെ ഒരു ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. ദേവരാജൻ മാസ്റ്ററിന്റെ ഈണത്തിലുള്ള പാട്ടാണ് ഈ മനോഹര തീരം. ടൈറ്റിൽ കാർഡിൽ എഴുതി കാണിക്കുന്ന പാട്ടാണ്.

നെറുകയിൽ തൊഴുകൈ താഴിക കുടമേന്തി ദേവാലയം പോലും ധ്യാനിച്ചു നിന്നു. ഈ മനോഹരമായ ഗാനം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും കേൾപ്പിച്ചു തരുന്ന പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടു കൂടി സമർപ്പിക്കുന്നു.

നമസ്കാരം. എൻ്റെ പേര് സതീഷ് എന്നാണ്. എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം സാഗരം സാക്ഷിയിലെ കരയാതെ കണ്ണുറങ്ങ എന്നുള്ള ഒരു ഗാനമാണ്. ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്കും ലക്ഷ്മിക്കും മകൻ നകുലിനും വേണ്ടിയിട്ടാണ്. ശരസാറിന്റെ എല്ലാ സോങ്സും എനിക്ക് വളരെ ഇഷ്ടമാണ്. അതിലുപരി പലപ്പോഴും എൻ്റെ മകൻ വാശി പിടിച്ച് കരയുമ്പോൾ വൈഫ് പാടി ഉറക്കാൻ ശ്രമിക്കുന്ന ഒരു പാട്ട് കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് കൂടുതലായിട്ടും ഇഷ്ടപ്പെടുന്നത്.

0: എൻ്റെ പേര് രാജൻ നായർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ ഐരൂപ്പാറ എന്ന സ്ഥലത്തു നിന്നാണ്. ആകാശവാണിയുടെ അണിയറ പ്രവർത്തകർക്കും ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാനിന്ന് യുവർ വോയിസ് എന്ന പ്രോഗ്രാമിൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഹണിമൂൺ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ
1: മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലുമൊരു വസന്തം, മാലാഖകളുടെ മാലാഖ നീ

നമസ്കാരം, എന്റെ പേര് നിത്യ, എന്റെ സ്ഥലം വെങ്ങാനൂരാണ്. ഞാൻ ആകാശവാണിയിലെ യുവർ വോയിസ് എന്ന പ്രോഗ്രാം സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട്. എനിക്കിന്ന് യുവർ വോയിസിലൂടെ കേൾക്കേണ്ട പാട്ട് വല്യേട്ടൻ എന്ന സിനിമയിലെ നെറ്റുമേലെ പൊട്ടിട്ടാലും എന്നുള്ളതാണ്.

പാടിപ്പതിഞ്ഞതോ കേട്ട് മനസ്സിൽ പതിഞ്ഞതോ ആയ ഒരു ഗാനം നിങ്ങൾക്ക് ഉവർ വോയിസിലൂടെ കേൾക്കണം എങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു വോയിസ് മെസ്സേജ് അയക്കൂ. വൈകാതെ നിങ്ങളുടെ പ്രിയഗാനം യുവ വോയിസിലൂടെ നിങ്ങളിലേക്കെത്തും. ഇന്നത്തെ യുവ വോയിസ് ഇവിടെ സമാപിച്ചു. നിർവഹണം MR രഞ്ജിനി. നിർവഹണ സഹായം വിനോദ് കല്ലറ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണയും യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്ത് ഷിഗില്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ചലച്ചിത്ര താരം സലീം കുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. ഐഎഎസ് ഉദ്യോഗസ്ഥരായ ബി അശോകിന്റെയും എൻ പ്രശാന്തിന്റെയും സസ്പെൻഷൻ സംസ്ഥാന സർക്കാർ പിൻവലിച്ചു. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. ഈ അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ്, ഫാർമസി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 14 വരെ ദീർഘിപ്പിച്ചതായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട തിണ്ണത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സുവേരയും ഫ്ലാവിഗോ കൊബോളിയും ഏറ്റുമുട്ടും. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 1-ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 8 വിക്കറ്റിന് 564 റൺ എന്ന നിലയിൽ ഡിക്ലയർ ചെയ്തു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി എം ജി ശ്രീകുമാറും രാധിക തിലക്കും പാടിയത് ചിത്രം നന്ദനം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിൽ ഉപഭോക്താക്കൾക്ക് വലിയൊരു പങ്കുണ്ട്.
3: പാക്കറ്റ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുന്നതിന് മുൻപ് കാലാവധി തീയതി പരിശോധിക്കുക.
2: വിശ്വസനീയമായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ഭക്ഷ്യോൽപ്പന്നങ്ങൾ വാങ്ങുക.
3: പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾ ശരിയായി സീൽ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ശുചിത്വം പാലിക്കുക. ഓരോ ബോധപൂർവമായ തീരുമാനവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഭക്ഷ്യജന്യ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കും.
2: ഈ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണത്തിനായി നമുക്ക് ഒരുമിക്കാം. ഓർമ്മിപ്പിക്കുന്നു ഭക്ഷ്യ സുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ.
4: ചിത്രം CID മൂസ. ഉദിത് നാരായണനും സുജാതയും പാടിയത്. കിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ ഈണം.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ ചിറകുവിരിക്കട്ടെ. എയർവിംഗ് അക്കാദമിയിൽ
1: BBA എയർലൈൻ ആൻഡ് എയർപോർട്ട് മാനേജ്മെന്റ്, എയർലൈൻ ആൻഡ് എയർപോർട്ട് ഓപ്പറേഷൻസ് ഡിപ്ലോമ, കൂടാതെ പ്ലേസ്മെന്റ് സപ്പോർട്ടും.
0: എയർവിംഗ് ഏവിയേഷൻ അക്കാദമി, പവർ ഹൗസ് റോഡ്, തിരുവനന്തപുരം.
2: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ, ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
5: കുറിപ്പിലേച്ച് ബോംബെ രവി സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്, ചിത്രം പഞ്ചാഗ്നി.

0: സ്വർണം വാങ്ങാൻ ഇനി ഒരു ടെൻഷനേ ഇല്ല. സുബയ്യ ജ്വല്ലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജ്വല്ലേഴ്സ് ആരിശാല.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: ചിത്രം രാവണ പ്രഭു. ശ്രീറാമും സ്വർണലതയും പാടിയത് ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
2: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ.
1: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
3: ജൂൺ 7 ലോക ഭക്ഷ്യസുരക്ഷാ ദിനം ആശംസകളോടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരള സർക്കാർ.

0: 82 വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50%, വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: മുരുകൻ കാട്ടാക്കട രചിച്ച് എം ജയചന്ദ്രൻ ഈണം നൽകി. യേശുദാസും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം മല്ലു സിംഗ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി അറിയിപ്പിന് ശേഷം കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്ത് ഷിഗെല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യ

സുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ചലച്ചിത്ര താരം സലീംകുമാറിന് വിടയേകി കേരളം. അന്തിമോപചാരം അർപ്പിച്ച് ആയിരങ്ങൾ. സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അർദ്ധരാത്രി അവസാനിക്കും. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനമേർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തിണ്ണത്തോടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് അലക്സാണ്ടർ സ്വരയും ഫ്ലാവിയോ കൊബോളിയും ഏറ്റുമുട്ടും. ഇന്ത്യക്കെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ 5 വിക്കറ്റിന് 113 റൺ എന്ന നിലയിൽ, 8 വിക്കറ്റിന് 564 റൺ നേടി ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്തിരുന്നു. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കും. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവായ പി ഐ തങ്കച്ചനുമായി അഭിമുഖം. തുടർന്ന് ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തോടനുബന്ധിച്ചുള്ള പ്രഭാഷണം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 സൺഡേ സെലക്ഷൻസ്. 9:30 സംഗീത സുധ. പാലക്കാട് ശ്രീറാം അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ.

ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. 6:02 അറിയിപ്പുകൾ, തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ പോവുക പ്രഭാതമേ എന്ന കവിത ആലാപനം ഖാലിദ്, തുടർന്ന് ഉദയഗീതം ജി ശ്രീറാം, എസ് അശ്വതി എന്നിവർ പാടിയത്. ഇതേ തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിലെന്ന് ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തുടർന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 42-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം, തുടർന്ന് യോഗ സൌഖ്യം. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ. ചലച്ചിത്ര സീരിയൽ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശരത് ദാസ് പങ്കെടുക്കുന്നു. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, തുടർന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തുടരുന്നു. 11:02 ഹലോ ആകാശവാണി. സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയ്പൂക്കൾ. 12:40 പ്രകാശധാര, കുട്ടികളുടെ വളർച്ചയും വികാസവും, ഡോക്ടർ ദിൻഷ മുരളി സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ബെനറ്റ് സൈലം മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പുകൾ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:80 വയലും വീടും, ട്രോളിംഗ് നിരോധനം, ആവശ്യകതയും പ്രസക്തിയും, ഡോക്ടർ സൂര്യ എസുമായി അഭിമുഖം, തുടർന്ന് പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി നിങ്ങൾക്കറിയാമോ. 7:20 ചലച്ചിത്ര ഗാനങ്ങൾ. 7:30 ഗ്രാമഫോൺ. 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീത സുധ, ശ്രീവത്സൻ ജെ മേനോൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. ആറ്റുകാൽ കെ ബാലസുബ്രഹ്മണ്യൻ വയലിൻ, നാഞ്ചിൽ എ ആർ അരുൾ മൃദംഗം, കടനാട് ജി അനന്തകൃഷ്ണൻ ഗഞ്ചിറ. 10:30 നിശാ സുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ സുധീർ കിടങ്ങൂർ അവതരിപ്പിച്ചത്. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ. ഇതുവരെ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.2°C, കുറഞ്ഞ താപനില 24.2°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4°C, കുറഞ്ഞ താപനില 26°C. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അണ്ടപുരി എഫ് എം 101.9 ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം ചിത്രം പുലിവാൽ കല്യാണം, ഗാനരചന കൈതപ്രം, സംഗീത സംവിധാനം ബേഡേ ഇഗ്നേഷ്യസ്.

0: ഇനി വലിയ ഷോപ്പിംഗ് നടത്താം നൈറ്റി ഷോപ്പിലൂടെ. വെസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്ന ഷോറൂം രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം.
1: സാരികൾ, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, ലേഡീസ് വെയർ, ബ്രാൻഡഡ് ഫാൻസി നൈറ്റികളുടെ ബ്യൂട്ടിഫുൾ കളക്ഷൻസും കാർ പാർക്കിംഗ് ലഭ്യമാണ്.
0: നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കെ ശിവദാസപുരത്തും.
2: എന്തായാലും MRT ഹോം നീഡ്സിൽ പോണം.
3: എന്താ കാര്യം പറ?
2: കിച്ചണിലേക്കുള്ള പാത്രങ്ങൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് എത്ര ദിവസമായി. ഡേ പ്രസ്റ്റീജ്, ബോറോസിൽ, പ്രീമിയർ, ആനന്ദ, ചാക്സൺ എന്നീ ബ്രാൻഡുകൾ മാർക്കറ്റിലെ അട്രാക്റ്റീവ് റേറ്റിൽ വാങ്ങാം.
0: സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: എഞ്ചിനീയറിംഗ് ഇല്ലാതെ എന്ത് മെഡിസിൻ?
5: ഏറെ തൊഴിൽ സാധ്യതയുള്ള ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ പഠിക്കൂ. നിംസിലെ പ്രത്യേക പരിശീലനത്തിലൂടെ
4: ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. നിഷ് കന്യാകുമാരി, ദ ന്യൂ ജെൻസ് ഡീംഡ് യൂണിവേഴ്സിറ്റി.
6: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
7: മാളിൽ പോയിട്ട് വരാൻ സമയം നമുക്കൊന്നും അറിയത്തില്ല. അപ്പൊ ഞങ്ങൾ ഹോസ്റ്റലിൽ 9:30 മുമ്പ് കയറണം. എല്ലാവരും കൂടെ ഓക്കെ, നമുക്ക് നേരത്തെ പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. 4:45 ഇറങ്ങി ഒരു 6:30 7 മണി അടുപ്പിച്ച് പെട്ടെന്ന് വരണം.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.

ആകാശവാണി അണ്ടപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇപ്പോൾ സന്ധ്യാഗീതം. ബിജു തിരുമല രചിച്ച് രവീന്ദ്രൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ ഗാനം ദീപം മകരദീപം എന്ന ആൽബത്തിൽ നിന്നുള്ള ഗാനമാണ് ആദ്യം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ചലച്ചിത്ര നടൻ സലീം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷന്റെ 8-ാമത് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഇന്തോനേഷ്യൻ വിദേശകാര്യമന്ത്രി സുഗിയോണോയും സംയുക്തമായി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സമീപ വർഷങ്ങളിൽ ഇന്ത്യ ഇന്തോനേഷ്യ സമഗ്ര തന്ത്രപരമായ പങ്കാളിത്തം ശക്തമായ വളർച്ച കൈവരിച്ചതായി ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാഷ്ട്രീയം, പ്രതിരോധം, സുരക്ഷ, സമുദ്ര ഷിപ്പിംഗ്, വ്യാപാരം, ഫിൻടെക്, ആരോഗ്യം, വിദ്യാഭ്യാസം, സാംസ്കാരിക സഹകരണം തുടങ്ങിയ മേഖലകളിൽ വിശദമായ ചർച്ചകൾ നടന്നതായി അദ്ദേഹം വ്യക്തമാക്കി. പ്രിയ നടൻ സലീം കുമാറിന് കേരളം വിടയേകി. വൈകിട്ട് 3:30 എറണാകുളം പറവൂരിലെ വീട്ടുവളപ്പിലാണ് ഭൌതിക ശരീരം സംസ്കരിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ, സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി പി സി വിഷ്ണുനാഥ്, എംപിമാരായ ഹൈബി ഈഡൻ, കെ സി വേണുഗോപാൽ, സിനിമാ മേഖലയിലെ സഹപ്രവർത്തകർ തുടങ്ങി ഒട്ടേറെ പേരുടെ സാന്നിധ്യത്തിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തിയത്. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങുകൾ. പറവൂർ ടൌൺഹാളിലും തുടർന്ന് സ്വന്തം വസതിയിലും ഭൌതികദേഹം പൊതുദർശനത്തിനായി വെച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ അന്ത്യോപചാരമർപ്പിക്കാനായി എത്തി. നടൻ സലീം കുമാറിന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചിച്ചു. വൈവിധ്യമാർന്ന അഭിനയ ശൈലിയിലൂടെയും അനശ്വരമായ കഥാപാത്രങ്ങളിലൂടെയും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച കലാകാരനായിരുന്നു സലീം കുമാറെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സലീം കുമാറിന്റെ കുടുംബാംഗങ്ങളുടെയും അദ്ദേഹത്തെ സ്നേഹിച്ച അനേകം ആരാധകരുടെയും ഒപ്പമാണ് തന്റെ ചിന്തകളെന്നും ശ്രീ മോദി വ്യക്തമാക്കി. തന്റെ രാഷ്ട്രീയ ബോധ്യത്തിൽ ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാളായിരുന്നു അന്തരിച്ച നടൻ സലീം കുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംഘർഷഭരിതമായ ഏത് സാഹചര്യത്തിലും മലയാളിയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുതകുന്ന നർമ്മബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു.
1: ഏത് സംഘർഷനിർഭരമായ സാഹചര്യത്തിലും ഏത് മലയാളിയെയും അവന്റെ സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്തിക്കാൻ കഴിവുള്ള നർമ്മബോധത്തിനും ഉടമയായിരുന്നു ശ്രീ സലീം കുമാർ. ഞാൻ മത്സരിച്ച എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എന്റെ ഓഫീസ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ശ്രീ സലീം കുമാറ്. അവസാനമാകുമ്പോൾ പറയാം എന്റെ അവകാശമാണെന്ന് പറയും. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തന്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എന്റെ സ്നേഹിതരെന്ന് എനിക്ക് അഭിമാനമുണ്ട്.
0: സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആലപ്പുഴ ആറന്മുള ഭാഗത്ത് 123 പേർക്ക് രോഗം വന്നതായാണ് റിപ്പോർട്ട്. കോഴിക്കോട് 3 കുട്ടികൾക്കും രോഗം ബാധിച്ചു. ഈ സാഹചര്യത്തിൽ ഹോട്ടലുകളിലും തട്ടുകടകളിലും പരിശോധന കർശനമാക്കുമെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹോട്ടലുകൾ, പ്രത്യേകിച്ച് വൃത്തിഹീനമായ തട്ടുകടകൾ ഒരു കാരണവശാലും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ സാമ്പിൾ, വെള്ളം എന്നിവ പരിശോധിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ മുന്നോട്ട് പോകണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. വയനാട് ജില്ലയിൽ വിദ്യാർത്ഥികൾക്കിടയിൽ

0: ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതായി ചില മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ടി രേഖ അറിയിച്ചു. ശാസ്ത്രീയ പരിശോധനകൾ പുരോഗമിക്കുകയാണെന്നും പരിശോധനാ ഫലങ്ങൾ വരാതെ ഇത്തരം തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും അവർ വ്യക്തമാക്കി. വയനാട്ടിൽ ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് സുൽത്താൻ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കോളിയാടി മാർ ബെസേലിയോസ് AUP സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃഷിവകുപ്പ് മന്ത്രി ടി സിദ്ദിഖ് സന്ദർശിച്ചു. ആശുപത്രി വിട്ട കുട്ടികൾ വീണ്ടും തിരികെ ആശുപത്രിയിലെത്തിയ സാഹചര്യത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന മുഴുവൻ കുട്ടികളെയും നിരീക്ഷിക്കാനുള്ള സംവിധാനമുണ്ടാകണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. മരുന്നുകളുടെ ലഭ്യത പൂർണ്ണമാണെന്ന് മന്ത്രി ഉറപ്പാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. ഇന്ന് അർദ്ധരാത്രി വരെ അപേക്ഷ സമർപ്പിക്കാനുള്ള പോർട്ടൽ തുറന്നിരിക്കുമെന്ന് CBSE സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിക്കുന്നു. ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
2: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറണം. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിലും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിലും താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയുള്ളപ്പോൾ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കാനോ മീൻപിടിക്കാനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങരുതെന്ന് നിർദ്ദേശമുണ്ട്. അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പാലിക്കുക. ജലാശയങ്ങൾ കരകവിഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ വാഹനം ഓടിക്കാൻ ശ്രമിക്കരുത്. സ്വകാര്യ പൊതുവിടങ്ങളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ, പോസ്റ്റുകൾ, ബോർഡുകൾ തുടങ്ങിയവ മാറ്റി സുരക്ഷിതമാക്കണം.
0: പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. തണ്ണിത്തോട് സെന്റ് ബെനഡിക്ടസ് ഹൈസ്കൂളിലാണ് ഉച്ചയ്ക്ക് 12 മണിയോടെ അപകടം ഉണ്ടായത്. ശക്തമായ കാറ്റിൽ കെട്ടിടത്തിന്റെ മുകൾ ഭാഗത്തെ ഷീറ്റുകൾ പാടെ ഇളകി ദൂരേക്ക് തെറിച്ചുപോവുകയായിരുന്നു. കണ്ണൂരിൽ രാവിലെ കനത്ത മഴ ലഭിച്ചു. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ദേശീയപാത 66 ഭാഗമായുള്ള സർവീസ് റോഡുകളിൽ പലയിടത്തും വെള്ളം കയറിയിട്ടുണ്ട്. തളിപ്പറമ്പ് കുപ്പത്ത് CH നഗറിലെ 30 വീടുകളിൽ വെള്ളവും ചെളിയും ഒലിച്ചിറങ്ങി. കടകളിലും വെള്ളം കയറി. വലിയ കുന്നുകളിടിച്ച ഭാഗത്ത് മഴയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്.
0: ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. ശക്തമായ മഴ പെയ്യുന്നതിനാലും മലയോര മേഖലകളിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യത നിലനിൽക്കുന്നതിനാലും ദുരന്ത സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് നടപടി. രാത്രി 7 മുതൽ രാവിലെ 6 വരെയാണ് നിരോധനം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന്. പ്രാദേശിക സമയം 3 മത്സരം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ്, ഇറ്റലിയുടെ ഫ്ലാവിയോ കോബോളി എന്നിവരാണ് കലാശപ്പോരാട്ടത്തിൽ മാറ്റുരയ്ക്കുന്നത്. ഇന്നലെ നടന്ന വനിതാ സിംഗിൾസിൽ റഷ്യൻ താരം മിറ ആൻഡ്രേവ കിരീടം അണിഞ്ഞിരുന്നു. ഇന്ത്യ ഇന്തോനേഷ്യ ഉഭയകക്ഷി ബന്ധം സമീപകാലങ്ങളിൽ കൂടുതൽ ശക്തിയാർജ്ജിച്ചതായി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ചലച്ചിത്ര നടൻ സലിം കുമാറിന് കേരളത്തിന്റെ യാത്രാമൊഴി. അനുശോചിച്ച് പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി അടക്കമുള്ള പ്രമുഖർ. സംസ്ഥാനത്ത് ആലപ്പുഴയിലും കോഴിക്കോടും ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം. CBSE 12-ാം ക്ലാസ് പരീക്ഷാ പേപ്പറുകളുടെ പുനഃപരിശോധനയ്ക്ക് അപേക്ഷിക്കാൻ അവസരം ഇന്ന് അർദ്ധരാത്രി വരെ. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ വ്യാപക മഴയ്ക്ക് സാധ്യത. 7 ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസിൽ ഇന്ന് കലാശപ്പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി അന്തപുരി FM 101.9. സന്ധ്യാഗീതം തുടരുന്നു. ജന്മം തന്ന ജന്നത്തിനാഥ എന്ന് തുടങ്ങുന്ന ഗാനം MG ശ്രീകുമാർ പാടിയത്.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. എണ്ണം തോറും കുറഞ്ഞു വരുന്ന കണക്കുപുസ്തകമാണ് ജീവിതം. കൂട്ടിവെക്കാൻ ഒന്നേ ഉള്ളൂ മറ്റുള്ളവർക്ക് നാം നൽകുന്ന സന്തോഷം. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു പുഞ്ചിരിയോടെ ഇന്നത്തെ വയലും വീടും പരിപാടി നമുക്ക് ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിലെ നമ്മുടെ അതിഥി മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പി ഐ ആണ്. പരിപാടിയിലേക്ക് കടക്കും മുമ്പ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് അറിയണ്ടേ?
1: ചോദ്യം പറയാം, എന്താണ് നാറ്റാഡി കൊക്കോ? ഈ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. എങ്കിലും ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരുമാനം കാത്തിരിക്കുമല്ലോ.
0: നമുക്കറിയാം, കന്നുകാലികളെ വളർത്തലും അവയുടെ പരിപാലനവുമൊക്കെ നന്നായി കൊണ്ടുപോകുക എന്നത് ഇത്തിരി ശ്രമകരമായ ജോലി തന്നെയാണ് അല്ലേ? എങ്കിലും സ്നേഹത്തോടെ പരിപാലിച്ചാൽ അവ നമുക്ക് തിരിച്ചു തരുന്ന സ്നേഹവും അവയിൽ നിന്നുള്ള നേട്ടങ്ങളും വളരെ വലുതാണ്. കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ട് ക്ഷീരമേഖലയിൽ മാതൃകയായ വ്യക്തിയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. സംസ്ഥാന തലത്തിൽ മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് നേടി തന്റെ പ്രവർത്തന മികവ് തെളിയിച്ച ശ്രീ തങ്കച്ചൻ പി ഐ ക്ഷീരകൃഷിയിലെ തന്റെ അനുഭവങ്ങളും വിജയരഹസ്യങ്ങളുമൊക്കെ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നു. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: പരിപാടിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: മികച്ച ക്ഷീരകർഷകനുള്ള അവാർഡ് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. സംസ്ഥാന അവാർഡാണ്, ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷന്റെ അവാർഡും താങ്കൾക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? എങ്ങനെ തോന്നുന്നുണ്ട് ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ?
3: വളരെ സന്തോഷമുണ്ട്. ഇന്ത്യൻ വെറ്റിനറി അസോസിയേഷൻ കേരള എന്ന് പറയുമ്പോൾ ഡോക്ടേഴ്സ് അവർക്ക് ശരിക്കും ഒരു കർഷകൻ എന്താണെന്ന് അറിയാം. അപ്പൊ അവർ തരുന്ന അവാർഡ് ശരിക്കും എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് തന്നെയാണ്. അപ്പൊ ആ അവാർഡ് കിട്ടുകയെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ച് ഒരു നാഷണൽ അവാർഡ് കിട്ടിയത് ലെവൽ തന്നെ സന്തോഷമുണ്ട്.
2: പ്രതീക്ഷിച്ച അവാർഡാണോ ഇത്?
3: പ്രതീക്ഷിച്ചാണ്.
2: ആണോ? ഓക്കെ. അപ്പൊ ഈ ക്ഷീര കൃഷിയിലോട്ട് താങ്കൾ വന്നത് എങ്ങനെയായിരുന്നു? ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഇത്?
3: ഞാൻ 2012-13 കാലഘട്ടത്തില് ബൈരയുടെ ഇഷ്ടത്തിന്, ബൈരയുടെ പേര് ബീന എന്നാണ്, ഒരു പശു നമുക്ക് നല്ല പാല് കുടിക്കാലോ എന്ന് പറഞ്ഞ് സ്വന്തം ആവശ്യത്തിന് കുറച്ച് വളമൊക്കെ കിട്ടുമെന്ന് ഉദ്ദേശിച്ചിട്ട് വാങ്ങിയതാണ്. ഞാൻ പക്കാ കൃഷിക്കാരനാണ്, വീട്ടില് ഫാമിലിയായിട്ട് കൃഷിപ്പണിയൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഒരു പശുവിന് മെനക്കെടണം, എന്നാൽ നമുക്ക് ഒന്നുകൂടെ കുറച്ച് പാല് പുറമെ കൊടുക്കാം എന്നൊരു ഉദ്ദേശത്തിൽ ഒരു പശു ഒന്ന് രണ്ടായി. അതൊരു തുടക്കമായി. ഒരിക്കലും ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ഉദ്ദേശിച്ച ആളല്ല ഞാൻ. എൻ്റെ ഫീൽഡ് വോളിബോളാണ്, കളി തന്നെയാണ് ജീവിതം. അങ്ങനെ വന്ന് രണ്ട് പശുവായി, പിന്നെ അതെന്തായാലും 2-3 അങ്ങനെ 5 നമുക്ക് ഒരു ചെറിയ സമ്മാനം ബ്ലോക്കിൽ നിന്ന് കിട്ടി. കാരണം കുറഞ്ഞ പശുവിൽ നിന്ന് കൂടുതൽ പാൽ ഇളക്കുന്ന കർഷകൻ. 150 ലിറ്റർ പാൽ 5 നടന്നു.
2: 150 ലിറ്റർ പാല് കിട്ടണമെങ്കിൽ നമ്മളൊരു ശാസ്ത്രീയമായി അതിനെ പരിപാലിക്കണം.
3: വേണം. അത് ഞാൻ അന്നൊക്കെ പശുക്കളെ വാങ്ങുവാണല്ലോ. അപ്പം ഏറ്റവും കൂടുതൽ പാല് കിട്ടുന്ന പശുക്കളെ എവിടെയാണെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതൽ പാലുള്ള പശുക്കളെ വാങ്ങിയിട്ടാണ് അങ്ങനെ 5 ഒന്നിച്ച് പ്രസവിച്ചു. അങ്ങനെയാണ് ഈ 150 ലിറ്റർ പാൽ ഇളക്കാൻ പറ്റിയത്.
2: അപ്പൊ ഇതിനുവേണ്ടി ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഇതിന്റെ ഒരു തീറ്റക്രമം, മറ്റു കാര്യങ്ങൾ എല്ലാം ഒരു ശാസ്ത്രീയ രീതി അല്ലെങ്കിൽ ഒരു ലാഭകരമായ രീതിയിൽ കൊണ്ടുപോയാലല്ലേ നമുക്ക് ഇത്രയും എടുത്തിട്ടുണ്ടായിരുന്നു.
3: അന്നൊന്നും ഒരു ട്രെയിനിങ്ങും ഇല്ല. ഈ പശുക്കളെ വാങ്ങി വളർത്തി വളർത്തി മനസ്സിലായ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ട് 2018 ആയപ്പോഴേക്കും 12 അപ്പം കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യ ഫാം സ്കൂളെ തിരഞ്ഞെടുത്തു. അതാണ് എന്റെ ബേസിക് തുടക്കം. കർഷകരെ സംബന്ധിച്ച് ഫാം സ്കൂൾ എന്താണെന്ന് അറിയാൻ വേണ്ടി കണ്ടമാനം ആളുകൾ ഒരു വർഷത്തിൽ ഒരു 5000 കൂടുതൽ എന്റെ ഫാം വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ 2018 ആയപ്പോഴേക്കും അടുത്ത അവാർഡ്, ക്ഷീര സഹകാരി അവാർഡ് ഭാര്യ കിട്ടി.
2: ഇതൊക്കെ ഒരു
3: പ്രചോദനമായിട്ട് വന്നു. അപ്പോൾ ഈ മേഖലയിൽ കുറച്ച് കൂടുതൽ എടുക്കാൻ തുടങ്ങി. പിന്നെ ഒരുപാട് ക്ലാസ്സുകളിൽ പങ്കെടുത്തു, ഓൺലൈൻ ക്ലാസ്സുകളിലും അല്ലാത്ത ക്ലാസ്സും. യൂണിവേഴ്സിറ്റിയൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് ഡോക്ടർമാരായിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ പശു വളർത്തൽ എന്താണെന്ന് നമ്മൾ ബേസിക്കലായിട്ട് പിന്നെ പഠിക്കാൻ തുടങ്ങി.
2: ഇപ്പോൾ എത്ര പശു ഉണ്ട്?
3: ഇപ്പം 40.
2: അപ്പോൾ താങ്കളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് കുറഞ്ഞ പശുവിൽ നിന്ന് അധികം പാൽ ഉൽപ്പാദനം ചെയ്യുന്നതാണ് അല്ലേ? ഇതിൻ്റെ ഒരു സീക്രട്ട് എന്തുവാണ്?
3: നമുക്ക് എണ്ണം കുറച്ച്, ഉൽപ്പാദനം കൂട്ടി, ജോലിഭാരം കുറച്ച് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഏറ്റവും ഒരു മാർഗം. കാരണം നമ്മൾ 50 വളർത്തണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയതൊരു 5 വേണം. 5 അവരുടെ കൂലിയും 50 ചെലവും തീറ്റ ചെലവും കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് ബാലൻസ് ഉണ്ടാവില്ല. മറിച്ച് അത് 20 കുറച്ച് ഉൽപ്പാദനം കൂടുതലുള്ള പശുവിനെ വളർത്തി കഴിഞ്ഞാൽ നമുക്ക് 20 നിന്നും 50 പാല് കിട്ടുവാണെങ്കിൽ നമുക്ക് ചെലവെല്ലാ വിധത്തിലും കുറഞ്ഞു, വരുമാനം കൂടി. ആ ഒരു ആശയം എന്റെ മനസ്സിൽ ഉദിച്ചപ്പോൾ ഞാൻ 5 പശുക്കളെ മാത്രമേ വളർത്തുള്ളൂ.
2: അപ്പോൾ നല്ല ഇനം ആദ്യം സെലക്ട് ചെയ്യും
3: അല്ലേ? അതെ.
2: ഇതിന്റെ ഒരു ക്രൈറ്റീരിയ വല്ലതും ഉണ്ടോ? അതോ നമ്മൾ സങ്കര ഇനം പശുക്കളാണല്ലോ മിക്കവാറും കർഷകർ വളർത്തുന്നത്. അപ്പോൾ താങ്കൾ എങ്ങനെയാണ് ഇതിനെ സെലക്ട് ചെയ്യുന്നത്?
3: ഞാൻ ആദ്യ കാലഘട്ടങ്ങളിൽ തമിഴ്നാട് അതുപോലെ തന്നെ കർണാടക പോയിട്ട് ഏറ്റവും വലിയ പശുക്കളെ വാങ്ങും. അപ്പോൾ അവർക്കൊക്കെ നല്ല പാല് കിട്ടുന്ന പശു നോക്കി വാങ്ങി, കൂടുതൽ വില കൊടുത്ത് വാങ്ങി വളർത്തി. ഈ വാങ്ങിയ പശുക്കളിൽ ഒരു പശുവിന് 46 ലിറ്റർ പാല് കിട്ടി. അത് വയനാട്ടിൽ നിന്ന് വാങ്ങിയ പശു തന്നെയാണ്. എൻ്റെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ 2 പ്രസവത്തിൽ 30 പാല് കിട്ടിയുള്ളൂ. അത് 3-4 കാപ്പയ്ക്ക് 46 പാലായി. ആ പശുവിൽ ഞാൻ ഏറ്റവും നല്ല സെവൻ കാലിബോർഡിന്റെ പ്രീമിയം സെവൻ കുത്തിവെച്ച് അതിൽ ഒരു 4 തലമുറ ഇങ്ങ് പോന്നു. ആ കുട്ടികളെല്ലാം വീണ്ടും വീണ്ടും പ്രസവിച്ചിട്ടാണ് ഇപ്പം എൻ്റെ ഫാമിലി എല്ലാ പശുക്കളും ഫസ്റ്റ് പ്രസവിച്ച് തന്നെ 30 ലിറ്റർ പാലിൽ താഴേക്ക് പോരില്ല. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ഫാമിൽ ഉണ്ടാക്കിയെടുത്ത കുട്ടികളാണ് ഇപ്പം നമ്മുടെ ഇന്നത്തെ പശു.

0: പച്ചപ്പുൽ കൃഷി ചെയ്തു. 4 ഏക്കറോളം കൃഷിയുണ്ട് കരയിലും മയിലുമായിട്ട്. അപ്പം പശു വളർത്തുന്ന ഒരു കർഷകൻ സ്വന്തമായിട്ട് പുല്ല് നടാൻ സൗകര്യമില്ലെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. കാരണം അതിനുള്ള ബേസിക് തീറ്റ പുല്ലാണല്ലോ, അത് നമ്മൾ സ്വന്തം ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ നമുക്ക് ബാക്കിയെല്ലാം വാങ്ങിക്കൊടുത്താലും പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അപ്പം ഞാൻ പുല്ലും കുറച്ച് ചോളവും പൈനാപ്പിളും കൂടെ തുല്യമായിട്ട് മിക്സ് ചെയ്തായിരുന്നിട്ടാണ് TMR രീതിയിലാണ് തീറ്റ കൊടുക്കുന്നത്. സൈലേജ് വാങ്ങണമെങ്കിൽ 1 കിലോയ്ക്ക് 8 രൂപയോളം വില വരും. പക്ഷേ ചോളം വാങ്ങണേ ഇപ്പം 5 രൂപ 50 പൈസ വിലയുണ്ട്. അപ്പോൾ ഇത് രണ്ടും വാങ്ങിക്കൊടുത്തിട്ട് ഒരു പശുവിന് ഏറ്റവും ചുരുങ്ങിയത് 30 കിലോ ആണ് ഒരു ദിവസം. അപ്പോൾ നമുക്കിത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. പുല്ല് നമുക്ക് സ്വന്തം ഉണ്ടെങ്കിൽ 1.5-2 രൂപ താഴെ 1 കിലോ പുല്ല് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. പൈനാപ്പിൾ ലീഫ് ആണെങ്കിലും നല്ല ചാപ്പ് കട്ടർ വേണമെന്നുള്ളൂ, അതും 2.50 രൂപയ്ക്ക് എത്തും. ആ കൂടുതൽ പേരിന് കുറച്ച് ചോളം കൂടെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 രൂപ 3.50 രൂപയിൽ തീറ്റ ചെലവ് ചുരുക്കാൻ പറ്റും. അപ്പോൾ 8 രൂപയ്ക്ക് വാങ്ങിക്കൊടുക്കുന്ന സൈലേജും അല്ലെങ്കിൽ 5.5 രൂപയ്ക്ക് വാങ്ങുന്ന ചോളവും വെച്ച് നോക്കുമ്പോൾ 3 രൂപയ്ക്ക് നമുക്ക് പശുക്കൾ തീറ്റ കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ മാറ്റമാണ്. അപ്പം ഡയറി മേഖലയിൽ നിൽക്കുന്ന ആളുകൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു തീറ്റ തന്നെ കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമുക്ക് വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ വല്ലാതെ ബാധിക്കും. അപ്പം ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീറ്റയുടെ ചെലവ് ചുരുക്കാൻ നമ്മൾ സ്വയം പര്യാപ്തരാവണമെന്നാണ് എന്റെ അഭിപ്രായം.
1: ഏത് സാധനമാണ് ഏത് സമയം
0: കിട്ടുന്നത് അതനുസരിച്ച് നമ്മൾ പെട്ടെന്ന് മാറ്റരുത്. ഒരു 15 ദിവസം കൊണ്ട് കാലങ്ങളെ കുറച്ച് കുറച്ച് കുറച്ച് മാറ്റി ആ ഇതിലേക്ക് കൊണ്ടുവരണം.
1: തീറ്റപ്പുൽ കൃഷി എന്ന് പറയുന്ന ഏതാണ് ചെയ്യുന്നത്?
0: സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. CO5, CO4, റെഡ് നേപ്പിയർ, CO3 അങ്ങനെ കുറേ ഐറ്റം പുല്ലുകളുണ്ട്. സൂപ്പർ നേപ്പിയർ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രോത്ത് ഉള്ളതും പിന്നെ പശുക്കൾക്ക് ഏറ്റവും കൂടിയ പ്രോട്ടീൻ ഉള്ളതും സൂപ്പർ നേപ്പിയറല്ല. തന്നെയല്ല, CO3 എന്ന് പറഞ്ഞ പുല്ല് കൂടുതലായിട്ടുണ്ടാകും. പക്ഷെ അത് നവംബർ മാസം ആകുമ്പോൾ ഒരു പൂ വിരിയും. അതൊരു 1 വർഷത്തിന് 3 പ്രാവശ്യങ്ങൾ അതിന് പൂ വിരിയും. ആ പൂ വിടുമ്പോൾ പശുക്കൾ കൊടുക്കാനുള്ള ഗുണം ഉണ്ടാവില്ല. പിന്നെ തന്നെയല്ല, മഴക്കാലത്ത് അത് കട്ട് ചെയ്താൽ അത് ചൂട് ചീഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് സൂപ്പർ നേപ്പർ ആകുമ്പോൾ ഏറ്റവും നല്ലത്. CO3 ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ല സൂപ്പർ നേപ്പർ.
1: ഇതിൻ്റെ പാർപ്പിടമൊക്കെ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്?
0: ഞാൻ ശരിക്കും ഒരു ഫാം ഡിസൈനറാണ്. നാണൽ കൂടുതൽ ഫാമുകൾ ഇപ്പോൾ ഇന്ന് കേരളത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഫാം ചെയ്യുമ്പോഴും ഞാൻ ഓരോ രീതി മാറ്റിക്കൊണ്ടിരിക്കും. എൻ്റെതായ ഒരു ടച്ച് അതിൽ കൊണ്ടുവരും. ഏറ്റവും സുഖകരമായി ഒരു പശു താമസിക്കുക എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് നല്ല ശുദ്ധവായു കിട്ടുന്ന സംവിധാനം, അതുപോലെ തന്നെ ചൂട് കുറഞ്ഞ ഏരിയ, വേസ്റ്റ് മാനേജ്മെൻറ്റിന് പറ്റിയ സാഹചര്യമുള്ള സ്ഥലം, പിന്നെ വണ്ടി വരാനും കറണ്ട് വെളിച്ചം വെള്ളം എല്ലാം അനുയോജ്യമായ ഒരു സ്ഥലം വേണം. നമുക്ക് എപ്പോഴും ഒരു ഡയറി മേഖല സക്സസ് ആയി കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെ സ്ഥലത്ത് മാത്രമേ പണിയാൻ പറ്റുള്ളൂ. കേരളത്തെ സംബന്ധിച്ച് 10-20 സെന്റ് സ്ഥലത്തിനുള്ളിൽ വീടും പശു തൊഴുത്തോടെ വളർത്തുന്ന ആളുകളാണ് 60%. അങ്ങനെ ആളുകൾക്ക് ഇത് പറ്റില്ല. അവർക്ക് അവരുടെ സാഹചര്യം അനുസരിച്ച് ഷെഡുണ്ടാക്കി ചെയ്യാൻ പറ്റുള്ളൂ. മറിച്ച് സ്ഥലമുള്ള ആളുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 24 മണിക്കൂറും പശുക്കളെ 2 കയറിൽ കെട്ടിയിടുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് ഒരു 6 മണിക്കൂറെങ്കിലും അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കാനൊരു സംവിധാനം ചെയ്തുകൊണ്ട് ഫാം ചെയ്യണം. എങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് പിടിച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ.
1: അപ്പോൾ ഈ ഫാം ഡിസൈൻ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു താഴത്തെ ഫ്ലോറിംഗ് അതൊക്കെ ഇപ്പോഴത്തെ പുതിയ രീതിയിലാണോ ചെയ്യുന്നത്?
0: അതെ അതെ. ഇപ്പോൾ രീതി വെച്ചാൽ നമ്മൾ ലൂസ് ഫാമിയാണ് ചെയ്യുന്നതെങ്കിൽ 2 ലെയറായിട്ടാണ് ഫാമിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ പശു കിടക്കുന്ന ഏരിയ ഒരു 6 അടി വീതിയിൽ 8 ഇഞ്ച് ഹൈറ്റിൽ ഒരു ഫ്ലോറായിട്ട് തന്നെ ഉണ്ടാക്കും. അതിൽ മാറ്റ് വിട്ട് സെപ്പറേഷൻ വെച്ച് പശുക്കൾക്ക് ലൂസ് ഫാമിങ്ങാണ് അവിടെ പോയി കിടക്കാൻ മാത്രം. ബാക്കി ഒരു 11 അടി വീതി അല്ലെങ്കിൽ 10 അടി വീതിയിൽ ഫ്ലോർ നമുക്ക് ഇതിന് ചാണകം പശുക്കളെ ഇറങ്ങി നടക്കാനുള്ള ലൂസ് ഫാമിങ്ങിന് പശുക്കൾ അതിൽ നടക്കും. കിടക്കുന്ന സമയത്ത് അത് മേലെ കയറി കിടന്നോളും. അപ്പോൾ കറവ സമയത്ത് ഗേറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൽ തനിയെ പോയി പാലറിൽ പോയി കറന്ന് തിരിച്ച് വരുന്ന സംവിധാനം. അതുപോലെ തന്നെ തീറ്റ അവർക്ക് എപ്പോഴും തിന്നാനുള്ള സംവിധാനം അതിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട്.
1: വെള്ളം കുടിക്കാൻ
0: എല്ലാം കുടിക്കാനുള്ള പാത്രവും എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന ഫാമൊക്കെ അങ്ങനെ ചെയ്യുന്നത്. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ പിന്നെ കെട്ടിയിടുന്ന രീതിയാണ് അധികവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കെട്ടിയിരുന്ന രീതി എന്ന് പറയുമ്പോൾ പശു നിൽക്കുന്ന സ്ലോപ്പ് 2.40 നീളം ഉണ്ടെങ്കിൽ 2.40 എത്ര ഇഞ്ച് സ്ലോപ്പ് വേണമെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു കർഷകൻ ഇത് ചെയ്യുമ്പോൾ അവൻ്റെ അനുഭവത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അത് സൂട്ടബിൾ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് വെച്ചിട്ട് പശു നിൽക്കുന്ന ഏരിയയിൽ നിന്നും ചുരുങ്ങിയത് 1 അടിയെങ്കിലും പൊന്തി ആയിരിക്കണം എൻ്റെ പുൽത്തൊട്ടി ഉണ്ടാകാൻ പാടുള്ളൂ. അതുപോലെ ഒരു 2 അടി പൊക്കത്തിൽ വേണം നമുക്ക് എൻ്റെ കുടിവെള്ളം സെറ്റ് ചെയ്യാൻ. 2 പശുവിന് ഒരു പാത്രമാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 2 പശു അപ്പുറം കുടിക്കാൻ പാത്രമുള്ള സംവിധാനം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ കുടിവെള്ളം സെറ്റ് ചെയ്യുന്ന ഏരിയ പശു എപ്പോഴും 2 പശുവിന് ഇടയ്ക്ക് ചെയ്യുവാണെങ്കിൽ എപ്പോഴും തീറ്റ ചെയ്യുമ്പോൾ ആ വെള്ളത്തിൽ അഴുക്ക് ചാടില്ല. അത് ഫിൽറ്റർ ചെയ്ത് അതിൽ വെള്ളം എടുക്കാൻ സംവിധാനം. പുൽത്തൊട്ടിയാണെങ്കിൽ ടൈലൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വൃത്തിയാക്കാനും പശു കുടിക്കുന്ന വെള്ളവും അതിൻ്റെ തീറ്റ തിരുന്ന പുൽത്തൊട്ടിയും ഏറ്റവും വൃത്തിയിൽ കൊണ്ടുപോകണം. നമ്മുടെ വീട് പോലെ തന്നെ അത് വൃത്തിയായി സൂക്ഷിക്കണം എന്നൊരു ചിന്താഗതിയാണ് എൻ്റെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു പരിധിവരെ അസുഖങ്ങൾ
1: മാറ്റി
0: നിർത്താൻ സാധിക്കുകയുള്ളൂ.
1: പിന്നെ വേസ്റ്റ് ഡിസ്പോസൽ, വേസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതും പ്രധാന ഘടകമാണ്. ചാണകം, അതിൻ്റെ മൂത്രം,
0: മൂത്രം ബയാസിലേക്ക് പോകുന്നു. കുളിപ്പിക്കുന്ന വെള്ളം ഒരു ടാങ്കിലേക്ക് സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്, അതിലേക്ക് പോകുന്നു. അതും നമ്മൾ ആ ടാങ്കിൽ നിന്നും മാനുവലായിട്ട് പുല്ലേക്ക് തുറന്നു വിട്ടാൽ പുൽകൃഷി നമുക്ക് ആ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തോട്ടത്തിലേക്ക് സൊളേറി മോട്ടോർ വെച്ചിട്ട് ആ വെള്ളം ഒട്ടും വെള്ളം നമ്മൾ വേസ്റ്റ് ആക്കുന്നില്ല. ഫാമിൽ ഉപയോഗിക്കുന്ന വെള്ളം ചുരുങ്ങിയത് 16 ലിറ്റർ വെള്ളം ദിവസം വേണം പശുവിനെ കുളിപ്പിക്കാനും കുടിക്കാനും കിട്ടും. ആ 16 ലിറ്റർ വെള്ളവും നമ്മൾ പറമ്പിലേക്ക് യൂസ് ചെയ്യുന്നു, ഒട്ടും വേസ്റ്റ് ആക്കാതെ.
1: പിന്നെ ഈ ചാണകവും ഇതൊക്കെ
0: ചാണകം മുഴുവൻ നമ്മൾ UB ഷീറ്റിന്റെ ഷെഡിൽ ഉണങ്ങിയിട്ട് അത് ചാക്കിൽ പാക്ക് ചെയ്ത് സെയിൽ ചെയ്യുന്നുണ്ട്.
1: ക്ഷീരകൃഷിയിൽ ഏറ്റവും പ്രധാനമായ മറ്റൊരു ഘടകം എന്ന് പറയുന്നത് താങ്കൾ ഇപ്പം സൂചിപ്പിച്ച മാതിരി തന്നെ അസുഖങ്ങളാണ്.
0: അതെ.
1: പക്ഷേ

0: എങ്ങനെയാണ് അസുഖം ഇല്ലാതെ കൊണ്ടുപോകുന്നത്, അല്ലെങ്കിൽ വാക്സിനേഷൻ ഒക്കെ എങ്ങനെയാണ് കൊടുക്കുന്നത്, അപ്പോഴേ നമുക്കൊരു വിജയകരമായ ഒരു ഡെയറി ഫാം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ.
1: അതെ,
0: താങ്കളുടെ എക്സ്പീരിയൻസ് എന്തുവാണ്, താങ്കൾ എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്?
1: ഈ പശുക്കൾക്ക് വയനാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റാണ്, നല്ല ഐൽഡ് പശുക്കളെ വളർത്താൻ പറ്റിയ സാഹചര്യമുണ്ട്. ഡോക്ടർമാരുടെ സേവനം എന്ന് പറഞ്ഞാൽ മൃഗാശുപത്രി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കന്നുകാലികളുള്ള ഏരിയയാണ് ഞങ്ങളുടെയൊക്കെ. ഒരു ഡോക്ടറെ കൊണ്ട് ഒരിക്കലും ഓടിയെത്തില്ല. അപ്പം ഡോക്ടർമാരുടെ സേവനം ഇച്ചിരിയുടെ കൂടുതലായിട്ട് കിട്ടണമെന്നാണ് ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു അഭിപ്രായം. രണ്ടാമത്, നമ്മൾ പശുക്കളെ നോക്കുന്നത് നമ്മുടെ മക്കളെ നോക്കുമ്പോലെ, നമുക്ക് അന്നം തരുന്ന മൃഗങ്ങളെ നമ്മൾ അതുപോലെ നോക്കിയാൽ ഒരു പരിധിയുടെ അസുഖങ്ങൾ മാറ്റാൻ പറ്റും. നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതുപോലെ തൊഴുത്ത് എപ്പോഴും ഡ്രൈ ആയിട്ട് കൊണ്ട് നടക്കുക, അതുപോലെ ഓരോ പശുവിൻ്റെയും ഡാറ്റ ഫുൾ ഡീറ്റെയിൽ, നമ്മൾ ഒരു കുട്ടി ഉണ്ടായാൽ എന്നുണ്ടായി, അതിന് എന്ന് നമ്മൾ വരമരുന്ന് കൊടുത്തു, എന്ന് അതിൻ്റെ പാലുപൊടി നിർത്തി, എന്ന് മിനറൽ മിക്സർ ചാപ്പ് കാർഡ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്കൊരു ഡയറി ഉണ്ടാവണം. അപ്പോൾ കാപ്സാർഡറെ കൊടുത്ത് ആ കുട്ടീനെ ഒരു 7 മാസം 8 മാസം ആകുമ്പോൾ ഹീറ്റ് കാണിക്കും, നല്ല കുട്ടിയാണെങ്കിൽ ഒരു 13 മാസം ആകുമ്പോൾ അതിനെ കുത്തിവെക്കുന്നു. അപ്പം ആ രീതി നമ്മൾ കൃത്യമായിട്ടും ഒരു ബുക്ക് ഒരു പശുവിന് മാത്രമായിട്ട് വേണം. ആ ബുക്കിൽ ആ പശുവിൻ്റെ എല്ലാ ഡീറ്റെയിലും, അതിന് എന്ന് അസുഖം വന്നു, എന്ത് അസുഖം വന്നു, ഏത് ഡോക്ടർ ട്രീറ്റ് ചെയ്തു എന്ന് അടുത്ത ഡോക്ടർ വരുമ്പോൾ ആ ബുക്ക് എടുത്ത് കൊടുത്താൽ നോക്കി ചെയ്യാൻ പറ്റണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഒരു പശുവിനെ ശരിക്ക് കെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അസുഖങ്ങൾ വരാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വന്നു കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചാൽ നമുക്ക് എന്തായാലും നല്ലൊരു പൈസ നഷ്ടപ്പെടും. എപ്പോഴും പശുക്കളും ഫാമും വൃത്തിയായിട്ട് കൊണ്ടുനടക്കാൻ നമ്മൾ സാധിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ
0: സമയത്തുള്ള വാക്സിനേഷൻ,
1: കുളമ്പ് രോഗം, ലംബി സ്കിൻ, ഇത് രണ്ടാണ് ശരിക്ക് കർഷകരെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്. അതിന് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വാക്സിനേഷൻ ചെയ്യുന്നുണ്ട്, പക്ഷേ അതിന് സാഹചര്യ സമയവും കൃത്യമല്ല. കാരണം അവർ അതിൻ്റെ ഉദ്ഘാടനം ചെയ്തിട്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 6 മാസം കൂടുമ്പോഴേക്കോട്ടെ. പക്ഷെ അപ്പോഴത്തേക്കും എല്ലാവരെയും പശുവിന് ഈ അസുഖം വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെപ്പോലത്തെ ആളുകൾ പ്രൈവറ്റ് ഡോക്ടർമാരെടുത്ത് നിന്ന് മരുന്ന് മേടിച്ച് നമ്മൾ ലംബിസ്കിൻ്റെ കുത്തിവയ്പ്പ് കൃത്യസമയത്ത് നടത്തും. അതുപോലെ കുളമ്പ് രോഗത്തിൻ്റെ ഇതും കൃത്യം നടത്തും. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ കുഴപ്പമുണ്ടായിട്ടില്ല, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആ സമയമുണ്ടല്ലോ, അത് ഈ രോഗം വന്ന് പടർന്നു കഴിഞ്ഞിട്ടാണ് അവരെല്ലാം ഒരുങ്ങി വരുന്നത്. ആ ഒരു ഇതിന് മാറ്റം വരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.
0: പിന്നെ താങ്കൾ സൂചിപ്പിച്ച ഈ ബുക്ക് കീപ്പിംഗ് എന്നൊരു വലിയ കാര്യം തന്നെയാണ്. ഒരു പശുവിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഉൽപ്പാദനം കുറയുമ്പോൾ നമുക്ക് ബുക്ക് നോക്കുമ്പോൾ അറിയാം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയത്, അത് പിന്നെ പരിഹാരം ചെയ്യാനുള്ള സാധ്യത അതിനുണ്ട്. അപ്പൊ താങ്കളുടെ ഇപ്പം 50 പശു, 40-50 പശു ഉണ്ട്, 500 ലിറ്റർ വരെ പാല് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത് ഇനി വിപുലീകരിക്കാനോ അല്ലെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള,
1: എനിക്ക് എന്റെ ആഗ്രഹം കൂടുതൽ പശുവിനെ വളർത്തുക എന്നുള്ളതല്ല. ഇപ്പൊ 20 പശുവിൽ നിന്ന് 500 ലിറ്റർ പാലക്കാൻ പറ്റി, 40 പശുവിൽ 1000 ലിറ്റർ പാലക്കുന്ന ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. 40 പശുവിന് പുറമേ നിന്ന് വാങ്ങിയിട്ടല്ല, എന്റെ ഫാമിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന കുട്ടികളെ കൂട്ടിയെടുത്ത് ഒരു ദിവസമെങ്കിലും 1000 ലിറ്റർ പാല് അളക്കണം എന്നൊരു ചിന്താഗതി എന്റെ മനസ്സിൽ ഉണ്ട്.
0: ഇപ്പൊ
1: 20 പശു എന്നാണ് 500 ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കുന്നത്. അപ്പം എല്ലാം 35 മേലേക്ക് കറവിള പശുക്കളാണ്, അതെല്ലാം എന്റെ ഫാമിൽ ഉണ്ടായ കുട്ടികളാണ്.
0: ഇപ്പൊ നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ഷീര കർഷകർ അല്ലെങ്കിൽ മറ്റേ കർഷകർക്കായിട്ട് താങ്കളുടെ ഒരു സന്ദേശം അല്ലെങ്കിൽ എക്സ്പീരിയൻസ് വെച്ച് ഒരു അഡ്വൈസ് എന്തുവായിരിക്കും?
1: 100 വട്ടം ആലോചിച്ചിട്ട് മാത്രമേ ഇനി ഡയറി മേഖലയിലേക്ക് കടന്നുവരാവുള്ളൂ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടും അല്ലെങ്കിൽ ഞാൻ പശു വളർത്തുന്നത് കണ്ടിട്ടും ഒന്നും ആരും പശു ഫാമിലേക്ക് ഇറങ്ങി വരലെന്ന് എന്റെ അഭിപ്രായം. ഒരു പശു വളർത്താനും ഇറങ്ങിത്തിരിക്കുന്ന ആള് ഒരു പശു എന്താന്ന് പഠിക്കണം. ആദ്യമേ പഠിക്കേണ്ടത് പശു കച്ചവടമാണ്. കാരണം ഇതിന് വാങ്ങി നമുക്ക് നഷ്ടമാണ്, വിൽക്കാൻ പറ്റണ്ടേ? അപ്പോൾ ഒരു കർഷകൻ ആദ്യം പശു കച്ചവടം പഠിക്കണം, രണ്ടാമത് പശു എങ്ങനെയെന്ന് പഠിക്കണം, ഒരു പശുവിനെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു പഠിക്കണം. ഈ ബ്രോക്കർമാരുടെ കൂടെ പോയി നമ്മളെ ചീറ്റ് ചെയ്യുന്ന പല സാഹചര്യങ്ങളും ഇന്നും കർഷകർക്കുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഈ മേഖലയിൽ ഇറങ്ങിത്തിരിക്കുന്ന ആളുകൾ 100 വട്ടം ആലോചിച്ച് നമുക്ക് പറ്റുന്ന പണിയാണെന്ന് ഓർത്തുകൊണ്ടും, നാളെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഫാം വിൽക്കേണ്ട ഒരു കേസ് വരാൻ പാടില്ല. നമുക്ക് സ്വന്തം ചെയ്യാനുള്ള ഒരു പ്രാപ്തനാണെങ്കിൽ മാത്രമേ ഈ മേഖലയിലേക്ക് വന്നാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ കേരള സർക്കാരിൻ്റെയൊക്കെ പദ്ധതികൾ ശ്രീരാഷ്ട്രമായിട്ട് വെച്ചിട്ടുണ്ട്. ഒരുപാട് പൈസ അതിന് ചിലവാക്കുന്നുണ്ട്. ആ പൈസ പലപ്പോഴും യഥാർത്ഥ കർഷകൻ്റെ കയ്യിൽ എത്തുന്നില്ല. അത് എത്തണമെങ്കിൽ ഈ സ്കീമുകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് തരുന്ന എല്ലാ സബ്സിഡികളും ഒഴിവാക്കിക്കൊണ്ട്, നമുക്ക് ഓരോ കർഷകനും അളക്കുന്ന പാലിന് ആനുപാതികമായി സബ്സിഡി ആയിട്ട് ഇൻസെൻറ്റീവ് ആയിട്ട് ഈ പൈസ തരുവാണെങ്കിൽ എല്ലാ കർഷകരുടെ കയ്യിലെത്തും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കാലിറ്റി ബോർഡ് ഒരുപാട് മാറിയിട്ടുണ്ട്, പക്ഷേ അത് പോരാ. നല്ല ബുള്ളിനെ, ഈൽഡ് കൂടിയ ബുള്ളിനെ ഇമ്പോർട്ട് ചെയ്ത് ഇതിനേക്കാളും നല്ല സെമൻ ഉൽപ്പാദിപ്പിച്ച് എല്ലാ കർഷകർക്കും എല്ലാ മൃഗാശുപത്രിയും യഥേഷ്ടം കിട്ടാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാം. ഇതിൻ്റെയൊക്കെ ഉൽപ്പാദനത്തിലല്ല സാറെ, ഫാൾട്ട് വിതരണത്തിലാണ്. അപ്പോൾ അതിന് ഒരു മാറ്റം ഇവിടെ വരണം. അതുപോലെ തന്നെ കന്നുകുട്ടികളെ വളർത്താനായിട്ട് ഗവൺമെൻറ് ഇനി ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് നമ്മുടെ ഫാമിലുണ്ടാകുന്ന കന്നുകുട്ടികളെ നമ്മൾ തന്നെ വളർത്തണം, വിൽക്കാതെ. അത് വളർത്തണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല കുട്ടികളായിരിക്കണം. നല്ല കുട്ടികളാവണേ നല്ല സമയം കിട്ടണം. ആ കുട്ടിക്ക് എന്തൊക്കെ സബ്സിഡികൾ തരാൻ പറ്റുമോ, കാലിത്തീറ്റ ആയിക്കോട്ടെ, കാപ്സ്റ്റാർഡ് ആയിക്കോട്ടെ, അതിനെ വളർത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും എല്ലാ കർഷകർക്കും, എന്നു വെച്ചാൽ നല്ല പശുക്കളുള്ള ഫാമിലുള്ള എല്ലാ കുട്ടികളെയും നിർബന്ധമായിട്ട് വളർത്താനൊരു പ്രോത്സാഹനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതുപോലെ കന്നുകാലിയുടെ കുളമ്പ് ട്രിം ചെയ്യാൻ പറ്റിയൊരു കർഷകരില്ല, ആർക്കും അറിയത്തില്ല, ഡോക്ടേഴ്സ് ഇല്ല, ആരും ഈ മേഖലയിൽ വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരേ ബ്ലോക്കിലെങ്കിലും ഒരു യൂണിറ്റ് ഈ പശുക്കളെ കുളമ്പ് ട്രിം ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുത്ത് ഡോക്ടേഴ്സിനെ അല്ലെങ്കിൽ അതിനു പറ്റിയ ആളുകളെ, അങ്ങനെ മാത്രമേ ഈ പശുക്കൾ നിലനിൽക്കുകയുള്ളൂ. പിന്നെ തമിഴ്നാട്ടിൽ നിന്നും പശുക്കളെ വാങ്ങുന്ന രീതി ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ ഫാമിലുണ്ടാവുന്ന നമ്മുടെ നാട്ടിലുണ്ടാവുന്ന കുട്ടികളെ നമ്മുടെ കാലാവസ്ഥയിൽ വളർത്തി വലുതാക്കി അമ്മയാക്കി എടുത്താൽ മാത്രമേ ഈ മേഖലയിൽ ഇനി അങ്ങോട്ട് ഭാവി ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ വിധത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ ഇവിടെ വരണം. അതുപോലെ തന്നെ ഡോക്ടർമാർ സേവനത്തിൽ മെഡിക്കൽ ആംബുലൻസ് ഉണ്ട്, അതൊന്നും എല്ലാ കർഷകരുടെ കയ്യിൽ എത്തുന്നില്ല. അപ്പോൾ പഞ്ചായത്തിൻ്റെ പല സ്കീം ആംബുലൻസ് ഒക്കെ വാങ്ങിക്കൊടുക്കുക, അതുപോലെ കർഷകർക്ക് വേണ്ടിയൊരു വണ്ടി മേടിക്കുക, അതിൽ സൗജന്യമായിട്ട് ഡോക്ടർമാർ ഈ വരുന്ന വണ്ടിക്ക് ഒരു 200 വെച്ച് കർഷകർക്ക് ഫീസ് വാങ്ങിക്കോട്ടെ, വൈകുന്നേരമാകുമ്പോൾ പഞ്ചായത്തിന് വണ്ടിക്ക് എണ്ണടിക്കാനുള്ള ഫീസ് കിട്ടും. എല്ലാ ഫാമിലും നമ്മുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി സൗജന്യമായ ഡോക്ടർ നമുക്ക് വരണം. അതുപോലെ മൃഗാശുപത്രികളിൽ വരുന്ന മരുന്നുകൾ, വരമരുന്നായിക്കോട്ടെ, നല്ല ഗുണനിലവാരമുള്ള മരുന്നുകൾ വാങ്ങാനുള്ളൊരു ശ്രദ്ധ ഡോക്ടർമാർ ചെലുത്തണം. പിന്നെ സാറേ, പശുക്കൾക്ക് ചെന പിടിക്കുന്നില്ല. 50% പശുക്കൾക്കും 2 പ്രസവം കഴിയുമ്പോഴേക്കും അതിനെ നമ്മൾ ഒഴിവാക്കേണ്ട, ഇറച്ചിക്ക് വെക്കേണ്ട ഗതികളാണ് വരുന്നത്. അപ്പം ഈ ചെന പിടിക്കാത്ത പശുക്കളെ, നല്ല പശുക്കളെ കണ്ടെത്തി അതിനൊരു യൂണിറ്റ്, മൊബൈൽ യൂണിറ്റ്, ഡോക്ടേഴ്സ് അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വരണം. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ നല്ല ഫാമിൽ 2-3 പ്രസവമായി കഴിഞ്ഞാൽ ഈൽഡ് കൂടിയ പശുക്കളെ ചെന പിടിപ്പിക്കാതെ 8-10 കുത്തിവെച്ചിട്ട് ഇറച്ചി കൊടുക്കുന്ന രീതി മാറിക്കൊണ്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ വീണ്ടും അതിനെ അമ്മയാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഈ മേഖല 100% രക്ഷപ്പെടുമെന്നാണ് എൻ്റെ അഭിപ്രായം.
0: തങ്കച്ചൻജി, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് വളരെ നന്ദി.
1: ഓക്കെ സർ.
2: മികച്ച ക്ഷീരകർഷകനുള്ള സംസ്ഥാന അവാർഡ് ജേതാവ് ശ്രീ തങ്കച്ചൻ പിഎയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം കേട്ടല്ലോ. ശ്രീ തങ്കച്ചന്റെ ഫോൺ നമ്പർ പറയാം. 9605500595. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9605500595.
3: എല്ലാ വർഷവും ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായി ആചരിക്കുന്നു. സുരക്ഷിതമായ ഭക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഭക്ഷ്യജന്യ രോഗങ്ങൾ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ തീരുമാനപ്രകാരമാണ് ഈ ദിനാചരണം ആരംഭിച്ചത്. ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടനയായ FAO ലോകാരോഗ്യ സംഘടനയായ WHO ചേർന്നാണ് ഈ ദിനാചരണത്തിന് നേതൃത്വം നൽകുന്നത്. 2026 ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം ഭാരത്തിൽ നിന്ന് പരിഹാരങ്ങളിലേക്ക്, സുരക്ഷിത ഭക്ഷണം എല്ലായിടത്തും എന്നതാണ്. ഭക്ഷ്യജന്യ രോഗങ്ങൾ ലോകത്തിന് സൃഷ്ടിക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയും എല്ലാവർക്കും എല്ലായിടത്തും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നതിനുള്ള പ്രായോഗിക പരിഹാരങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുക എന്നതാണ് ഈ പ്രമേയത്തിന്റെ ലക്ഷ്യം. ബാക്ടീരിയ, വൈറസ്, പരാദജീവികൾ, രാസവസ്തുക്കൾ, വിഷപദാർത്ഥങ്ങൾ എന്നിവയാൽ മലിനമാകുന്ന ഭക്ഷണം 200-ലധികം രോഗങ്ങൾക്ക് കാരണമാകാം. ഓരോ വർഷവും ലോകമെമ്പാടും കോടിക്കണക്കിന് ആളുകൾ ഭക്ഷ്യജന്യ രോഗങ്ങൾ ബാധിച്ച് ദുരിതമനുഭവിക്കുന്നു. കുട്ടികൾ, വയോജനങ്ങൾ, ഗർഭിണികൾ, പ്രതിരോധശേഷി കുറഞ്ഞവർ എന്നിവരാണ് ഇത്തരം രോഗങ്ങൾക്ക് കൂടുതൽ ഇരയാകുന്നത്. ആരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചികിത്സാ ചെലവ് വർദ്ധിക്കുക, ഭക്ഷ്യനഷ്ടം ഉണ്ടാകുക തുടങ്ങിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഇതുമൂലം ഉണ്ടാകുന്നു. എന്നാൽ ഈ പ്രശ്നങ്ങളിൽ പലതും ലളിതവും ഫലപ്രദവുമായ നടപടികളിലൂടെ തടയാൻ കഴിയും. സുരക്ഷിത കാർഷിക രീതികൾ, ശുചിത്വമുള്ള ഭക്ഷ്യ സംസ്കരണം, ശരിയായ സംഭരണവും ഗതാഗതവും, ഭക്ഷ്യ പരിശോധനകൾ, ഉപഭോക്തൃ അവബോധം എന്നിവ സുരക്ഷിത ഭക്ഷ്യവ്യവസ്ഥ രൂപപ്പെടുത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നു. ഭക്ഷ്യസുരക്ഷ ഒരു കൂട്ടുത്തരവാദിത്തമാണ്. കർഷകർ കീടനാശിനികളും വളങ്ങളും മൃഗചികിത്സാ മരുന്നുകളും ശുപാർശ ചെയ്ത രീതിയിൽ ഉപയോഗിക്കണം. ഭക്ഷ്യ സംസ്കരണ സ്ഥാപനങ്ങളും വ്യാപാരികളും ശുചിത്വവും ഗുണനിലവാരവും ഉറപ്പാക്കണം. ഉപഭോക്താക്കൾ പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി ഉപയോഗിക്കുകയും ഭക്ഷണം നന്നായി വേവിക്കുകയും ശുദ്ധജലം ഉപയോഗിക്കുകയും കാലാവധി കഴിഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുകയും വേണം. ഭക്ഷ്യജന്യ രോഗങ്ങൾ ഇന്നും ഒരു വലിയ വെല്ലുവിളിയാണെങ്കിലും ശാസ്ത്രം, നവീന സാങ്കേതികവിദ്യ, നല്ല പ്രവർത്തന രീതികൾ, പരസ്പര സഹകരണം എന്നിവയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താനാകുമെന്ന സന്ദേശമാണ് ഈ വർഷത്തെ പ്രമേയം നൽകുന്നത്. കൃഷിയിടത്തിൽ നിന്ന് ഭക്ഷണമേശ വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പുലർത്തിയാൽ എല്ലാവർക്കും സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കാൻ കഴിയും. ഈ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിൽ സുരക്ഷിത ഭക്ഷണം എല്ലാവരുടെയും അവകാശമാണെന്നും അത് ഉറപ്പാക്കുക എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും നമുക്കോർക്കാം.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പാടത്താളി ആയുർവേദത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ഔഷധ സസ്യമാണ് പാടത്താളി. ഇതിന്റെ വേരും ഇലയും ചർമ്മരോഗങ്ങൾ, മൂത്രത്തിൽ കല്ല്, വിഷബാധ, പനി, പൈൽസ് എന്നിവ ശമിപ്പിക്കാൻ പരമ്പരാഗതമായി ഉപയോഗിക്കുന്നു. രക്തം ശുദ്ധീകരിക്കാനും വയറിളക്കം, ശ്വാസകോശ രോഗങ്ങൾ എന്നിവയ്ക്കും മുറിവുകൾ ഉണക്കാനും തലമുടി സംരക്ഷണത്തിനും ഇത് ഉത്തമമാണ്. ചർമ്മരോഗങ്ങൾ ശമിപ്പിക്കാനും ശരീരത്തിലെ വലിയ കുരുക്കൾ പൊട്ടിക്കാനും പാടത്താളി അരച്ചുപുരുട്ടുന്നത് നല്ലതാണ്. പാടത്താളി താളിയായി ഉപയോഗിക്കുന്നത് താരനകറ്റാനും മുടിക്ക് തിളക്കം നൽകാനും മുടിയിലെ എണ്ണമയം മാറ്റാനും സഹായിക്കുന്നു. മൂത്രത്തിൽ കല്ല് അലിയിച്ചു കളയാനും മൂത്രമൊഴിക്കുമ്പോഴുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാനും ഇതിന്റെ വേര് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തം ശുദ്ധീകരിക്കാനും അമിത രക്തസ്രാവം, അസ്ഥിസ്രാവം എന്നിവ ചികിത്സിക്കാനും ഇത് ഉപയോഗിച്ചു വരുന്നു. പാമ്പുവിഷം ഉൾപ്പെടെയുള്ള വിഷബാധകൾക്ക് ചികിത്സയായി പാടത്താളിയുടെ വേര് ഉപയോഗിക്കാറുണ്ട്. വയറുവേദന, വയറിളക്കം, കൃമിശല്യം, ദഹനക്കേട് എന്നിവയ്ക്ക് ശമനം നൽകാൻ ഇത് ഫലപ്രദമാണെന്ന് കണ്ടുവരുന്നു. പനി, ആന്തരിക വീക്കങ്ങൾ, പൈൽസ്, ഫിസ്റ്റുല തുടങ്ങിയവയ്ക്ക് പാടത്താളി വിധിപ്രകാരം കഷായം വെച്ച് നൽകാറുണ്ട്.
2: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ, പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
1: ഇനി നമുക്ക് പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, എന്താണ് നാറ്റാ ഡി കൊക്കോ? ഉത്തരം പറയട്ടെ. നാറ്റാ ഡി കൊക്കോ അഥവാ തേങ്ങാ ജെൽ, തേങ്ങാ വെള്ളത്തിന്റെ പുളിപ്പിക്കൽ വഴി ഉൽപ്പാദിപ്പിക്കുന്ന അർത്ഥസുതാര്യമായ ചവയ്ക്കുന്ന ജെല്ലി പോലുള്ള ഒരു വസ്തുവാണ്.
3: ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. പരിപാടി ശ്രദ്ധാപൂർവം കേട്ട എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
4: വയലും വേടും സമാപിക്കുന്നു.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9 പ്രേക്ഷകർക്കായി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഹരിനാരായണൻ രചിച്ച് രാഹുൽ രാജ് ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനം ചിത്രം കോടതി സമക്ഷം ബാലം വക്കീൽ.

ഒരു അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹെലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് അഡീഷണൽ ഡയറക്ടർ മഹേഷ് എം നായർ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495563321 ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, സോഫ്റ്റ്വെയർ ടെക്നോളജി പാർക്സ് ഓഫ് ഇന്ത്യ നൽകുന്ന സ്റ്റാർട്ടപ്പ് സേവനങ്ങളെക്കുറിച്ചുള്ള ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.

ചലച്ചിത്ര ഗാനങ്ങളിൽ അടുത്ത ഗാനം, ചിത്രം അനുരാഗ കരിക്കൻ വെള്ളം, മാതംഗിയും ഹരിചരണം പാടിയത്, വരികളെഴുതിയത് ഹരിനാരായണൻ, സംഗീത സംവിധാനം പ്രശാന്ത് പിള്ളൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി അടുത്ത ഗാനം. ഹസീന എസ് ഖാനത്തിന്റെ വരികൾ ഹെഷാം അബ്ദുൾ വഹാബ് സംഗീതം നൽകി വിനീത് ശ്രീനിവാസൻ പാടിയത് ചിത്രം കാപ്പുച്ചിനോ.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഇന്ത്യ ഇന്തോനേഷ്യ സംയുക്ത കമ്മീഷൻ യോഗം ന്യൂഡൽഹിയിൽ സമാപിച്ചു. സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തം സമീപ വർഷങ്ങളിൽ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. അന്താരാഷ്ട്ര അതിർത്തികളിലെ സാമ്പത്തിക വസ്തു ഇടപാടുകൾ കർശനമായി നിരീക്ഷിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രശസ്ത നടൻ സലീം കുമാറിന് വിടയേകി കേരളം. അനുശോചനം അറിയിച്ച് പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. സംസ്ഥാനത്ത് ഷിഗല്ല രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. CBSE 12ാം ക്ലാസ് പരീക്ഷാ പേപ്പർ പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് ബുധനാഴ്ച വരെ കനത്ത മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിനാൽ ഇടുക്കി ജില്ലയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ കളക്ടർ. പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ശക്തമായി വീശിയടിച്ച കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി. അഫ്ഗാനിസ്ഥാനെതിരായ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കൂറ്റൻ സ്കോർ. ഫോളോ ഓൺ ഭീഷണിയിൽ അഫ്ഗാൻ. FM ന്യൂസ് ഹെഡ്ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രേക്ഷകർക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഷഹബാസ് അമന്റെ സംഗീതം, വിജയ് യേശുദാസ് പാടിയത് ചിത്രം സ്പിരിറ്റ്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി. എം ജി ശ്രീകുമാറും വിധു പ്രതാപും പാടിയ ഗാനം ചിത്രം ചതിക്കാത്ത ചന്തു.

0: ചിത്രം ലവ് സ്റ്റോറി. യേശുദാസ് പാടിയത് ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ സംഗീത സംവിധാനം.
1: Good evening, ladies and gentlemen. Hope you will enjoy this song and this whole evening.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ. അടുത്ത ഗാനം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി യേശുദാസും സംഘവും പാടിയ ഗാനം, ചിത്രം ജോണി വാക്കർ.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസും ചിത്രയും പാടി ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 നിശ സുരഭിയിൽ കേൾക്കാം.
1: This is Akashvani, Anandapuri FM 101.9.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇന്ന് പാലക്കാട് ശ്രീറാം അവതരിപ്പിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം. മാമവ ജഗദീശ്വര എന്നാരംഭിക്കുന്ന കൃതിയോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. രാഗം സരസ്വതി മനോഹരി, ആദിതാളം.

സംഗീതസുധയിൽ ഇതുവരെ കേട്ടത് പാലക്കാട് ശ്രീറാം അവതരിപ്പിച്ച സംഗീത കച്ചേരി. സർവശ്രീ എസ് ആർ മഹാദേവ ശർമ്മ വയലിൻ, സർവേഷ് കാർത്തിക് മൃദംഗം, ഡോക്ടർ എസ് കാർത്തിക് ഖടം.

0: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
1: അവിടുത്തെ ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഞാൻ അവിടെ ഇറങ്ങുന്നത്. ഒരു ഗോൾഡ് മെഡലൊക്കെ പ്രിൻസിപ്പൽ തന്നിട്ടുണ്ട്. അത് കാണുമ്പോഴും ഞാൻ വിചാരിക്കും, നമ്മളൊരു കോളേജിൽ പഠിച്ചിട്ട് അവിടുത്തെ ഏറ്റവും നല്ല കുട്ടിയായിട്ട് ഇറങ്ങാൻ പറ്റി.
0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281-4203-05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
2: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ ചലച്ചിത്ര സീരിയൽ നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ ശരദ്ദാസ് അതിഥിയായി പങ്കെടുക്കുന്നു.
3: ഞാൻ അഭിനേതാവാണല്ലോ, അപ്പോ താങ്ക്സ് കാർഡിൽ മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇതിനാണ് ഡബിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. ഞാനത് വേണ്ടാന്ന് പറഞ്ഞ കാര്യത്തിനാണ് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പൊ ഞാൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളൊരു ബോധ്യമുണ്ടായി.
2: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

ആകാശവാണി, ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രിയ ശ്രോതാക്കളെ, ഈ നിശയെ മനോഹരമാക്കാൻ മധുരഗാനങ്ങളുമായി ഇതാ നമ്മുടെ നിശാസുരഭി.

നിശാസുരവിലെ ആദ്യ ഗാനം വയലാർ രാമവർമ്മ രചിച്ച്, ഡി ദേവരാജൻ സംഗീതം നൽകി, പി സുശീല പാടിയ ഗാനം. ചിത്രം ശിക്ഷ.

നിശാസുരഭിയിൽ അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചിത്രം മുദ്രമോതിരം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീത സംവിധാനം ജി ദേവരാജൻ.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ സായാഹ്ന പ്രക്ഷേപണത്തിൽ പ്രിയ ശ്രോതാക്കളോടൊപ്പം നിശാസുരഭിയിൽ കൂടെയുണ്ടായിരുന്നത് ദീപ്തി വി ആർ. നിശാസുരഭി വീണ്ടും നാളെ രാത്രി 10:30.

0: ആകാശവാണി അണ്ടവരിഎഫ്എം 101.9. ഇപ്പോൾ സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്.
1: അസംശയം മഹാബാഹു മനോ ദുർനിഗ്രഹം ചലം അഭ്യാസേന തു കൗന്ദേയ വൈരാഗ്യേണ ജഗൃഹ്യതേ. മഹാബാഹുവായ അർജുനൻ, എന്റെ മനസ്സ് നിലയ്ക്കു നിൽക്കുന്നില്ല, ഞാൻ പരവശനാണ് കൃഷ്ണ, ഞാനിനി എന്തു ചെയ്യട്ടെ എന്ന് വിഷാദഭരിതനാകുന്ന സന്ദർഭം. ഈ വിഷമാവസ്ഥയിൽ മനോജയത്തിന് എന്താണ് വഴി? വിഷയങ്ങളിൽ അത്യാസക്തി, ഇന്ദ്രിയങ്ങൾ പ്രമാധികൾ, അഭ്യാസം. നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ, അനാസക്തി കൊണ്ട് മാത്രമേ ജഡബുദ്ധി വെടിയാൻ, കാമക്രോധ ലോഭ മോഹങ്ങൾ ത്യജിക്കാൻ, മോചനം നേടാൻ സാധിക്കൂ. കഠിന പ്രയത്നം ചെയ്യണം. ആത്മജ്ഞാന വിഹീനനായവൻ മൂഢനാണ്. ശ്രീശങ്കരൻ വിവേക ചൂടാമണിയിൽ ജീവിതഗ്രന്ഥിയായ ഈ ഒരു മഹാതത്വം വ്യാഖ്യാനിക്കുന്നു. ശിരസിൽ വിറകെടുക്കുന്നവന് ഭാരം കൊണ്ട് തല നന്നേ വേദനിക്കുമ്പോൾ മറ്റൊരാളിന്റെ സഹായത്താൽ ആ ഭാരം ഇറക്കി വച്ച് തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ വിശപ്പ് വന്നാലോ? മറ്റാരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുമോ? ഇല്ലല്ലോ. രോഗം വന്നാൽ അന്യൻ ഔഷധം സേവിച്ചാൽ മാത്രം മതിയോ? പിതാവ് ശ്രദ്ധയില്ലാതെ ജീവിച്ച് കടം കൂട്ടി, കടബാധ്യത കൂടി, പുത്രൻ ആ ബാധ്യത തീർത്തു. ഒരുപക്ഷെ ആ കടം വീട്ടാനായിരിക്കാം ആ അച്ഛന്റെ മകനായി ജനിച്ചത്. ഇതൊക്കെ ശരി. പക്ഷേ പിതാവിന് അജ്ഞാനബാധയുണ്ടായാൽ, അവിവേകമുണ്ടായാൽ എങ്ങനെ തീർക്കും? അത് അച്ഛൻ തന്നെ ജ്ഞാനം നേടി ഇല്ലാതാക്കിയേ കഴിയൂ. അതിനെ മനസ്സിനെ സ്വസ്ഥമാക്കണം, സമചിത്തത തേടണം. അതല്ലെങ്കിൽ ഗ്രഹത്തിലും പുറം ലോകത്തിലും സ്വൈര്യം കിട്ടിയില്ല, അത്യാവത്താകും. പ്രത്യേകിച്ചും ക്രോധ മനസ്സിനെ ആക്രമിക്കും. ചിരപരിചിതമായ ഒരു രംഗം ഓർമ്മിക്കാം. രാമായണത്തിൽ രാമാഭിഷേക വിഘ്ന മുഹൂർത്തം. ശ്രീരാമചന്ദ്രൻ അചഞ്ചലമായ മനസ്സോടെ നിന്നു, കുലുങ്ങിയില്ല. വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം എന്നാണ് പറഞ്ഞത്. പറഞ്ഞത് കൈകേകിയോടും. ലക്ഷ്മണനാകട്ടെ അധീരനും ചഞ്ചലചിത്തനുമായി പിതാവിനെ ബന്ധിച്ച് ജ്യേഷ്ഠന് രാജ്യം നൽകാമെന്ന് വരെ പറഞ്ഞു. ജ്യേഷ്ഠനോടുള്ള സ്നേഹനിമിത്തം മനസ്സിന്റെ സമനില തെറ്റിയിരുന്നു. മനസ്സിനെ വിധേയമാക്കാൻ കഴിയുന്നില്ല. ഇന്ന് നാം നിത്യവും കാണുന്നതും കേൾക്കുന്നതും വികലമായ ഈ മാനസിക ജൽപ്പനങ്ങളും ക്രോധം കൊണ്ട് ചെയ്യുന്ന അതിക്രമങ്ങളുമാണ്. ക്രോധം സർവ്വവിനാശകാരിയാണെന്ന് ആർക്കറിഞ്ഞുകൂടാ? തീവ്രതരവും നിരന്തരവുമായ അഭ്യാസം കൊണ്ട് മനസ്സിനെ വിധേയമാക്കണം. മനസ്സ് ലൗകിക ജീവിതത്തോടെ ഭ്രമം പൂണ്ട് നടക്കുന്നു. നാളെ എത്രയായാലും, വയസ്സെത്രയായാലും ജീവിതാസക്തി തീരുന്നില്ല. ഭാരതയുദ്ധം തീർന്ന അവസരം. സർവവും നഷ്ടപ്രായമായി. പുത്രരൊക്കെ കാലഗതി പോകി. യുധിഷ്ഠിരൻ രാജാവാകുകയും ചെയ്തു. എന്നിട്ടും കൗരവ പിതാവിനെ നാട് വെടിയാൻ, നാട്ടാരെ വെടിയാൻ, രാജകീയ ജീവിതം വെടിയാൻ മനസ്സില്ല. പക്ഷേ കാലം കാത്തുനിന്നു. സന്ദർഭമെത്തി. ഒരു മുന്നറിയിപ്പും കൂടാതെ നാട് വെടിയേണ്ടി വന്നു. കൊടുങ്കാട്ടിൽ പോകേണ്ടി വന്നു. കുന്തിദേവിയും അവരോടൊപ്പം പോകാൻ ഇറങ്ങി. യാത്രാമൊഴി പറഞ്ഞു. മൂത്ത പുത്രനായ യുധിഷ്ഠിരനോട് അമ്മ പറഞ്ഞത്, നിങ്ങളുടെ ബുദ്ധി ഈശ്വരനിൽ ഉറക്കട്ടെ, മനസ്സു മഹത്താകട്ടെ, മനസ്സു മഹത്താകട്ടെ എന്നാണ്.
0: ചിന്തോദീപകമായ സുഭാഷിതം നമുക്കായി അവതരിപ്പിച്ചത് പ്രൊഫസർ ബി സുലോചന നായർ. സുഭാഷിതം വീണ്ടും നാളെ രാവിലെ 5:55. നാളത്തെ സുഭാഷിതം അവതരിപ്പിക്കുന്നത് ഡോക്ടർ സുധീർ കിടങ്ങൂർ. ആകാശവാണി അണ്ടബുരി എഫ് എം 101.9. ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും

ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 3:59. ഇപ്പോൾ മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതി റിലേ.

0: ബഹുത് ബഹുത് ആഭാർ പ്രശാന്ത് ജി, ബഹുത് സുന്ദർ ഗായ ഓർ ഏസേ ലഗ് രഹാ താ കി ഭലേ ഇസ്മേ സമജ് മേ ആതാ ഹൈ കി ഭാഷ ബോലീ കോയി ഭീ ഹോ ലേക്കിൻ സംഗീത് മേ ഇത്നി താകത് ഹൈ കി ആപ്കോ മോഹിത് കർ ലേതി ഹൈ ഓർ ഝൂംനേ പർ മജ്ബൂർ കർ ദേതി ഹൈ. അബ് ഹം നാട്യകർമ്മി ഓർ ഗായിക ഓർ അഭിനേത്രി വിഭാ റാണി ജി കോ ബുലാ രഹേ മഞ്ച് പർ. ബിഹാർ കെ ലോക് ഗീതോ കി ഛടാ ഹം ദേഖേംഗേ ഓർ ബിഹാർ കാ ലോക് സംഗീത് ഭീ ബഹുത് സമൃദ്ധ ഹൈ. വഹാ കെ മൈഥിലി ലോക് ഗീത് ആപ് സുൻതേ ഹീ ഹോംഗേ ലേക്കിൻ കുഛ് അലഗ് തരഹ കി പ്രസ്തുതി വിഭാ റാണി ദേംഗീ. ഖാസ് തൌർ സേ ഏക് ഗായൻ കാ പ്രകാർ ഹൈ ഝിഝിയാ. ഝിഝിയാ കെ ബാരേ മേ ബതായിയേ വിഭാ ജി ക്യാ ഹോതാ ഹൈ ഓർ ഫിർ വോ ഗായൻ കാ പ്രകാർ ഭീ പ്രസ്തുത കീജിയേ. ജോർദാർ താലിയാ ഏക് ബാർ ഹോ ജായേ.
1: बिहार के उत्तरी भाग मिथिला से छी, मैथिली भाषा है. सृजन भारती सब कार्यक्रम में ऐठा हमरा आमंत्रित कैल

0: പവന കരെ ഷോര്,
1: പവന കരെ ഷോര്,
0: അരെ ബാബാ ഷോർ നീ സോർ സോർ സോർ,
1: പവന കരെ സോർ.

ये तन्हाई कालम और इस पर आपका गम, ये तन्हाई